0: Over 50 lakh OPD visits, nearly 3 lakh surgeries in a year. A headline in the Economic Times states, rupee recovers as large public sector banks sell dollars. And finally, Hindustan Times and all other dailies carry the news of India ending its wait for gold in shooting. The headline says, shooters strike gold. India scales new heights with its first pole vault medal. And with that, it's back to you, Anuja.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says gap between cities and villages in India has narrowed significantly over past 12 years. Heavy rain slashed several districts of Uttar Pradesh. Schools closed in many districts following alert for heavy downpour. Chhattisgarh government declares holiday today for all schools in the state due to continuous rain over past 2 days. India raises concerns over repeated attacks on commercial shipping and seafarers in Gulf, Red Sea and Black Sea. Savan Barwal wins silver medal in men's marathon event at Asian Games in Japan, and Lee Gukesh secures India's victory over Germany in 9th round of FIDE Chess Olympiad in Samarkand. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: സുലൈമാനിക്ക, പെട്ടെന്നാണ് കോലായുതുക്കിൽ നിന്നൊരു വിളി പൊങ്ങിയത്. അയാൾ മുഖമുയർത്തി നോക്കി. മരക്കാരാണ്. ആ സമയത്ത് അവൻ കടന്നു വന്നതിൽ സുലൈമാനു വെറുപ്പ് തോന്നി. എന്തൊരു തൊന്തരവ്! എന്തേ വന്ന കാര്യം പറഞ്ഞു പോവൂ എന്ന മട്ടിൽ അയാൾ ചോദിച്ചു. കൂട്ടുമായി ജഹള, ഏ ഇന്ന് ടൗണില് ഒരു കൂട്ടത്തല്ല്. ആര് തമ്മില്? പോലീസ് വന്ന് തൊഴിലാളികളെ തല്ലി. എന്തിന്? ഇന്നല്ലേ ഓലയുടെ പുറസംഗം, പിന്നെ കല്ലേറായി. അപ്പോൾ പിന്നെ കണ്ണിൽ കണ്ടോനൊക്കെ ബീക്ക്. പുറസംഗിച്ചോനും പുറസംഗം കേട്ടോനും നേരത്തിമ്മി കൂടി പോണനും ഒക്കെ തല്ല്. 5-6 ലോക്കപ്പിലുമായി. ആരൊക്കെ? ഉദ്വേഗത്തോടെയായിരുന്നു ആ ചോദ്യം. പുറസംഗക്കാരൻ പുള്ള, വടക്കൻ നമ്പ്യാര്, പിന്നെ തൊഴിലാളിൻ്റെ കൂട്ടത്തിൽ നിന്ന് ജാക്കി. ആര്? ജാക്കി കുഞ്ഞിരാമൻ. ഏ താന്നെന്നും പിന്നെ രാരിച്ച, പിന്നെ ആരൊക്കെയോ ഉണ്ട്. ഇക്കിസ കേട്ടപ്പോ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ഏ ഇബല് എത്ര കളിച്ചിട്ടെന്താ മുതലാളിയോള് ബിടേ. പക്കെങ്കിൽ ബല പറയുന്നോടത്ത് കാര്യമില്ലെന്നല്ല, നയിച്ചോന് കായ് കിട്ടണ്ടേ. പക്കേ മൊയലാളി മൊയലാളിയല്ലേ, ഓല് പറഞ്ഞാല് പോലീസും വരും, മൈസ്രട്ടും വരും, തുക്കിടി സായിപ്പ് തന്നെ വന്നു എന്നും വരും. ഞമ്മൾ കൂട്ടിയാ പറ്റുമോ? അപ്പോ ഞമ്മ സൂക്ഷിച്ചണ്ടേ. ആ വിമർശനം അങ്ങനെ നീണ്ടു പോവുകയാണ്. സുലൈമാൻ അത് ശ്രദ്ധിക്കുന്നേയില്ല. അയാൾ പെട്ടെന്ന് ചോദിച്ചു, നീ വന്നതെന്തേ? ബർക്കനെ, എനിക്ക് പുറത്തൊന്ന് പോണം. ശരി. മരക്കാർ എഴുന്നേറ്റ് നടന്നു. അയാൾ അകത്ത് കടന്ന് ഖദീജയുടെ മൂത്ത പെണ്ണിനെ വിളിച്ച് രാധയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
6: എന്തിന്?
5: ഖദീജയാണ് ചോദിച്ചത്. അടുക്കളവാതിലും ചാരി മുഖവും കനപ്പിച്ച് നിൽക്കുകയാണ് അവൾ.
6: വിശ്വം അവിടെ വന്നോ എന്ന് നോക്കി, വേഗം വാ.
5: ആ പെൺകുട്ടി അനുജനെയും കൂട്ടി പിൻപുറത്തെ വാതിലിലൂടെ നടന്നു. സുലൈമാൻ ഉടുപ്പ് മാറ്റുകയാണ്.
6: എവിടേക്കാ?
5: ഖദീജ മയത്തിൽ ചോദിച്ചു.
6: പുറത്തു പോണം. എന്താ ബേജാറ്?
5: ഒന്നുമില്ല ഖദീജ, നീ വെറുതെ ഭയപ്പെടുകയാണ്.
6: ഇങ്ങളും ഈ ബിസും ഒക്കെ പാടെ എന്തിരത്തോ ബലം ഉണ്ടാക്കുന്നുണ്ടെന്നാ
5: ഇക്ക തോന്നണ്. ഒന്നുമില്ല ഖദീജ, ഞാൻ വന്നിട്ടൊക്കെ പറയാം.
6: കുളിക്കണ്ടേ?
5: വേണ്ട.
6: അജാള് വന്നില്ല ഉമ്മാ,
5: പെൺകുട്ടി ഓടി വന്നറിയിച്ചു. എന്നാല് സുലൈമാൻ സ്വല്പമൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു,
6: നീ അവിടെ പോയി ഇരുന്നോ, ഞാൻ മടങ്ങി വരുമ്പോ നിന്നെ കൂട്ടാം. ഏ
5: പിന്നെ അല്ലെങ്കിൽ
6: അത് മതി, വേഗം ചെല്ല്.
5: ചെല്ലു മോളെ, ഖദീജയും പറഞ്ഞു. സുലൈമാൻ പുറത്തേക്ക് കടന്നു. അയാൾ ഇരുട്ടിൽ മറയുന്നതുവരെ ഖദീജ നോക്കി നിന്നു. അവൾ വേവലാതിപ്പെട്ടു.
6: മൂപ്പരിക്ക് എന്തേക്കും തമ്പിരാനേ.
4: അയൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി സ്മൃതി മധുരം. വരും ജന്മത്തിൻ്റെ ചിന്തകളിലൂടെ ഇതൾ വിരിയുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിലൂടെ കേൾക്കാം. ആദ്യം കൈതപ്രത്തിൻ്റെ രചനയിലും സംഗീതത്തിലും യേശുദാസ് പാടിയ ഗാനം ചിത്രം തട്ടകം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: യേശുദാസ് പാടിയ ഗാനം, ചിത്രം കണ്ണകി.

0: സ്മൃതി മധുരം സമാപിച്ചു.
1: ആകാശവാണി സംഗീത സരണി മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്.
2: നമസ്കാരം സർ.
3: നമസ്കാരം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മൃദംഗം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ രൂപകതാളത്തിൽ 96 മാത്രയ്ക്ക് ഒരു കോറ് നമ്മൾ നോക്കിയായിരുന്നു.
2: അതെ സർ.
3: ചതുരശ്വര ജാതിയിൽ നമ്മൾ ഫസ്റ്റിൽ ചൊല്ലിരുന്നു. അപ്പുറം കീഴ്ക്കാല ദിശ്രം പറഞ്ഞായിരുന്നു. അപ്പുറം ദിശ്ര മേൽക്കാലവും പറഞ്ഞു.
2: അതെ.
3: അപ്പോൾ ദിശ്രത്തിലെ കീഴ്ക്കാലമും ദിശ്രത്തിലെ മേൽക്കാലമും 3 പ്രാവശ്യം പറഞ്ഞാലേ വരത്തുള്ളൂ. 96 മാത്രം കോരുകയാണ്. ജസ്റ്റ് ഒന്നതുകൊണ്ട് പറയാമോ താളം വിട്ട്? കൽക്കാല ദിശ്രത്തിൽ നിന്ന് ചൊല്ലുക. 1 2 3
4: താങ്ക് തത്താങ്ക് തത്താങ്ക് തക്കിട്ടത്താങ്ക് തക്ക ജണു താങ്ക് തത്തക്ക ജണു താങ്ക് തത്തി കിട്ടതും തത്തി കിട്ടതും തത്തി കിട്ടതും ത ദിങ് കിട്ടതും ത ദിങ് കിട്ടതും ത ദിങ് കിട്ടതും ത ദിം തത്തി കിട്ടതും ത ദിം തത്തി കിട്ടതും ത ദിം തത്തി കിട്ടതും താങ്ക് തത്താങ്ക് തത്തത്താങ്ക് തക്കിട്ടത്താങ്ക് തക്ക ജണു താങ്ക് തത്തക്ക ജണു താങ്ക്
3: നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി ഇത് മൃദംഗത്തിലുണ്ട് വാശി കാട്ടുന്നു.

0: എന്ന പാഠം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ മോറാക്കൾ ചെറുതി നോക്കാം.
1: ഓക്കെ സർ.
0: ആദ്യതലത്തിൽ തന്നെ നോക്കാം. ആദ്യതലത്തിൽ ഒരേ ആവർത്തനത്തിൽ ഒരു മോറ ശരി. അളവുകൾ എന്നെ അളവുകളിലേക്ക് ചൊല്ലുന്നു.
1: അഞ്ച്.
0: ആ തത്തിങ്കിണത് അഞ്ച്.
1: പിന്നെ
0: തക്ക തക്ക തക്ക മനസ്സിലായില്ലയോ? ഇതൊക്കെ അടുത്തത് പാരുങ്കോ. അത് സ്ട്രക്ചറിലെ ഒരു വ്യത്യാസം കൊണ്ടു വരില്ല, മാത്രമേ അളവുകൾ മാറും, അത് നമുക്ക് കാൽക്കുലേറ്റ് പണിക്കലാം.
1: ഓക്കെ.
0: ആദ്യം പറഞ്ഞത് 32 മാത്രമാണ്.
1: ഓക്കെ.
0: ഇതേ മോറാവ് കൊഞ്ചം മോഡിഫൈ ചെയ്തിട്ട് തതിങ്കിണത്തും കൂടെ വന്ന് തതിങ്കിണത്തുമാക്കില്ല, ദിശ്രമാക്കില്ല.
1: ഓക്കെ സർ.
0: മനസ്സിലായോ?
1: മനസ്സിലായി.
0: അപ്പോ അരയവർത്തനം അഞ്ച് മാത്രം തള്ളിയിട്ട് ചൊല്ലുമ്പോ തക്ക തക്കിട്ട തതീങ്കിണതും
1: തക്ക തക്കിട്ട തതീങ്കിണതും
0: കൃതകൃതാം കൃതകൃതാം കൃതകൃതാം തതീങ്കിണതും കൃതകൃതാം കൃതകൃതാം കൃതകൃതാം തതീങ്കിണതും കൃതകൃതാം കൃതകൃതാം കൃതകൃതാം. അപ്പൊ അത് തതീങ്കിണതും കാർവൽ കൃതകൃതാം കൃതകൃതാം തതീങ്കിണതും കൃതകൃതാം. അപ്പുറം ഇത് തതീങ്കിണതും മാറ്റിയിട്ട് തത്തിങ്ങത പോലുള്ള 10 മാത്രം കൂടുതൽ, 10 മാത്രം കൂടെ ബിഫോർ എടുക്കണം.
1: ഓക്കെ സർ.
0: രണ്ടാമത് അക്ഷരത്തിലിരുന്ന് 2 മാത്രം തള്ളി തക്ക ത തിങ്കിണത്തം കൃതകൃതാം കൃതകൃതാം കൃതകൃതാം ത തിങ്കിണത്തം കൃതകൃതാം കൃതകൃതാം കൃതകൃതാം ത തിങ്കിണത്തം കൃതകൃതാം കൃതകൃതാം കൃതകൃതാം. சொல்லுங்க. രണ്ടാമത് അക്ഷരത്തിലിരുന്ന് 2 മാത്രം തള്ളി നമ്മ പാത്രത്തിൽ എല്ലാമേ എന്നത് മോറാക്കളാണ്.
1: ഓക്കെ സർ.
0: ഇന്ന മോറാക്കളെന്ന് ചൊല്ലുന്നത് നമ്മൾ എന്തരത്തിൽ യൂസ് പണ്ണോ? പാട്ടുകൾ വായിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എവിടെ? ലാസ്റ്റിൽ വാസിക്കലാം. ഇടയ്ക്ക് നമ്മൾ കണക്കുകൾ ഉള്ളത് ഇടയ്ക്ക് വാസിക്കാണ്ട് എപ്പോഴേ പാട്ടിൻ്റെ എൻഡിൽ തന്നെ മാതിരിയുള്ള വിഷയങ്ങൾ നമ്മൾ വാസിക്കാൻ പറ്റും.
1: ഓക്കെ.
0: അതാണ് നല്ലതായിരിക്കും അത്. അപ്പോൾ ഓരോരോ പാട്ടിങ്ങ് വാസിക്കുമ്പോൾ അപ്പോൾ മാത്രം അളവിൽ അന്ന് മോറാവ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ശരിയാകും. ഫസ്റ്റിലുള്ള മാത്രം വന്ന് 32 മാത്രമേ.
1: ഓക്കെ സർ.
0: ഫസ്റ്റിൽ പറഞ്ഞത്. രണ്ടാമത് ഉള്ളത് വന്ന് 32 + 11.
1: 11
0: എത്രയായി?
1: 32
0: ഒന്നോ
1: 43
0: മാത്രം രണ്ടാമതുള്ളത്. മൂന്നാമത് ഉള്ളത് വന്ന് 43 + 111. അപ്പോൾ രണ്ടാമത്. അപ്പം അന്ന് മാത്രം അളവുകളെ കണക്ക് പണ്ണംന്നാ എല്ലാ തലത്തിലും ഇന്ന് മോറാക്കളെ വാസിക്കലാം. അതാക്കി നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പാട്ടുകൾ വാസിക്കുമ്പോൾ, കച്ചേരിക്ക് വാസിക്കുമ്പോൾ മോറാക്കളുടെ വ്യത്യാസങ്ങൾ ഇപ്പം

0: ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മൻ കി ബാത്,
0: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.
4: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യൂസഫ് അലി കേച്ചേരി എഴുതി, നൌഷാദ് സംഗീതം നൽകി. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9495563211. ഒരു നമ്പർ കൂടി പറയാം: 9495563211. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം. ഈ വിഷയത്തിലുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സ്വർണലതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹിയിലെ

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജേക്സ് ബിജോയ് സംഗീതം നൽകി. അഖിൽ ജയ ചന്ദ്, വൈഗാ നമ്പ്യാർ എന്നിവർ പാടിയത് ചിത്രം കുമാരി.

0: ഹോങ്കോങ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻവാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻവാണി. മറക്കാതെ കേൾക്കുക കിസാൻവാണി.
3: എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് പാട്ടിയ ഗാനം ഇനി കേൾക്കാം. മലയൻ കുഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതിയത്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കൈതപ്പുറത്തിന്റെ വരികൾ ജെയ്ക്സ് ബിജോയുടെ സംഗീതം. വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി അഞ്ജന ജോണാണ്. നമസ്കാരം അഞ്ജന.
2: നമസ്കാരം.
1: സുഖായിരിക്കുന്നോ?
2: ആ, സുഖായിരിക്കുന്നു.
1: ഇപ്പോ ഏത് ക്ലാസ്സിലാ അഞ്ജന?
2: ഇപ്പൊ ഞാൻ കോട്ടൺ ഹിൽസ് സ്കൂളില് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് മ്യൂസിക് ആണ് ഞാൻ
1: സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടം കാരണം എടുത്താണോ ഹ്യൂമാനിറ്റീസ് മ്യൂസിക്?
2: അത് മ്യൂസിക് ഇഷ്ടമാണ്.
1: പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്?
2: ആ, പാട്ട് കേൾക്കും.
1: പാട്ട് പാടും?
2: പാട്ട് ചെറുതായിട്ടൊക്കെ പാടും.
1: കൂടുതലും പേര് ചലച്ചിത്ര ഗാനങ്ങൾ ഒരുപാട് കേൾക്കില്ലേ, അങ്ങനെ അഞ്ജന കേൾക്കാറുണ്ടോ?
2: ആ, കേൾക്കും.
1: റേഡിയോയിലൂടെയാണോ അതോ യൂട്യൂബ് വഴി കേൾക്കോ, എങ്ങനെയാണ്?
2: റേഡിയോയിലൂടെയും കേൾക്കും, പിന്നെ യൂട്യൂബിൽ നിന്നും കേൾക്കും.
1: റേഡിയോയില് ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാ?
2: ഇഷ്ട ഗാനങ്ങള്, ഹലോ പ്രിയ ഗീതം, അങ്ങനെ കുറെ
1: ആ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടല്ലേ. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അപ്പൊ അതില് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ?
2: അത് വരമഞ്ഞളാടിയാന്ന് പറഞ്ഞിട്ടൊരു,
1: അത് പക്ഷെ കുറച്ച്
2: പഴയതാണ്.
1: എന്നാലും അത് ഇഷ്ടാണല്ലേ. അത് പാടുവോ?
2: ഓ, ചെറുതായിട്ട് പാടും. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു

0: നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
1: നില നിലാവേ എന്നും പറഞ്ഞിട്ട് ഒരു പാട്ട്.
0: അത് പാടാമോ രണ്ടുപേരെ?
1: ഓ.

0: ജീവനേ.
1: നല്ല രസമായിട്ട് പാടി. പിന്നെ വേറെ എന്തൊക്കെയാണ് ഒഴിവ് സമയങ്ങളിൽ ചെയ്യാറ്, ഹോബീസ് എന്തൊക്കെയാണ്?
0: വേറെ പാട്ട് കേൾക്കും, പിന്നെ ചെസ് ഒക്കെ കളിക്കും.
1: ചെസ് ഇഷ്ടാണല്ലേ.
0: ആ
1: ചെസ് ആദ്യമായിട്ട് കളിക്കുന്നത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ?
0: 2023 ആ സമയൊക്കെ ആയിരുന്നപ്പോ നമ്മളെ ബ്ലൈൻഡ് സ്കൂളില്, ഞാൻ നിന്നത് ബ്ലൈൻഡ് സ്കൂളിലെ ഹോസ്റ്റലിലാണ്. സ്കൂളിൽ പോവാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോഴ് അവിടെ പ്രദീപ് സാറ്, ബിബിൻ സാറ്, ആ സാറുമാരൊക്കെ വന്ന് കുറച്ചൊക്കെ പറഞ്ഞിരുന്നു ചെസ്. 2025 ഓൺലൈൻ ക്ലാസ്സിൽ
1: ജോയിൻ ചെയ്തു.
0: ജോയിൻ ചെയ്ത് അപ്പോഴവിടെ ബിബിൻ സാറ്, പ്രദീപ് സാറ്, ആയിഷ, റാനിഷ എന്നും പറഞ്ഞ് രണ്ട് കുട്ടികള്, പിന്നെ ബിനോയ് സാറ്, സിജോ ചേട്ടൻ, അങ്ങനെ കൊറേ പേരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്.
1: ഡെയിലി കളിക്കും ഇങ്ങനെ
0: ഫോണിലിട്ട് കളിക്കും.
1: അതാകുമ്പോ ഒപ്പോണന്റ് അതിനകത്ത് തന്നെ വരും തോന്നുന്നല്ലേ
0: ഓട്ടോമാറ്റിക്കലി.
1: അപ്പൊ നമ്മൾ അതനുസരിച്ച് മാറി മാറി കളിച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ. അങ്ങനെ ഡെയിലി ഇപ്പൊ ചെയ്യുന്നുണ്ടോ?
0: ഓ, ഡെയിലി ചെയ്യുന്നുണ്ട്.
1: കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടോ?
0: പോവാറുണ്ട്.
1: പിന്നെ ഇപ്പൊ പാട്ട് പാടി മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞു, കവിതയൊക്കെ ചൊല്ലാറുണ്ടോ?
0: ആ കവിതയൊക്കെ ചൊല്ലാ.
1: അപ്പൊ എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് കവിത ചൊല്ലാവോ?
0: ആ ഓക്കെ. സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും

0: വളരെ നന്നായിട്ട് ചൊല്ലി. സുഗതകുമാരി ടീച്ചറിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇതല്ലേ? ചില സമയങ്ങളിലൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവാതൊക്കെ വരുമ്പോ ആരോടാ ചോദിക്കുക?
1: അത് മലയാളം ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് കവിത സെലക്ട് ചെയ്ത് തന്ന അഞ്ചേ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കും.
0: പിന്നെ വേറെ ഏതൊക്കെ ഐറ്റത്തിനാണ് പങ്കെടുക്കാറ് കലോത്സവത്തില്?
1: വേറെ ലളിതഗാനത്തിന് പങ്കെടുക്കും.
0: അപ്പൊ ഏതെങ്കിലും ഒരു ലളിതഗാനം കൂടി നമുക്ക് വേണ്ടി പാടാമോ?

0: നല്ല രസമായിട്ട് പാടി. പിന്നെ ഇനി ഇപ്പൊ പ്ലസ് ടുവിനാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത ഏത് കോഴ്സിന് പോവാനാ ഇഷ്ടം?
1: അടുത്ത് ഡിഗ്രി എടുത്ത് പഠിക്കണം.
0: ഏത് സബ്ജക്റ്റാ?
1: മലയാളം എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ മ്യൂസിക് അങ്ങനെ.
0: മലയാള സാഹിത്യം ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? അതെങ്ങനെ, ഓഡിയോ ബുക്സ് വഴി കുറെ കേൾക്കാറുണ്ടോ?
1: ആ, ഓഡിയോ ബുക്സ് വഴി കേൾക്കും.
0: നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: ഞാൻ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ വഴുതക്കാട് പ്ലാൻ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അവിടുത്തെ ഹബ് ടീച്ചർ, അഞ്ജിത ടീച്ചർ, ഗിരിജ ടീച്ചർ, സ്മിത ടീച്ചർ, ഇവരെല്ലാ ടീച്ചേഴ്സും ബ്രെയിൽ എഴുതാനും വായിക്കാനും പറഞ്ഞിരുന്നു. അങ്ങനെ നോട്ടൊക്കെ അങ്ങനെ എഴുതും, ബ്രെയിൽ എഴുതി.
0: എഴുതി സൂക്ഷിക്കാറുണ്ടോ? ബ്രെയിൽ
2: പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ? കുറച്ച്
1: പഠിപ്പിച്ചു കൊടുക്കും.
0: നോട്ട് എഴുതാനൊക്കെ ഇപ്പോഴും ബ്രെയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ?
1: ആ, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത് പോലെ അങ്ങനെ എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങള്
0: എഴുതി വെക്കും. പണ്ടൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് നോട്ട് എഴുതി നമ്മളെ ജൂനിയേഴ്സിന് കൊടുക്കില്ലേ, അതുപോലെ ചെയ്യാറുണ്ടോ? കാരണം വെച്ചാൽ അത് വീണ്ടും ഇതുപോലെ എഴുതിയെടുക്കാൻ പാടല്ലേ.
1: ആ, അങ്ങനെയും ചെയ്യാറുണ്ട്.
0: പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, പപ്പ, ചേച്ചി.
0: വീട്ടിൽ ഒഴിവ് സമയം കിട്ടുമ്പോ ചേച്ചിയായിട്ട് കാര്യം പറയല്, കഥ പറയല് അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആ, ഇടയ്ക്കൊക്കെ കാര്യം പറയും, പിന്നെ ഇടയ്ക്ക് പാട്ട് പാടും, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെസ് ഒക്കെ കളിക്കും
0: തമ്മിൽ രണ്ടുപേരും കൂടി.
1: ആ, രണ്ടുപേരും കൂടി
0: പിണങ്ങോ ഇടയ്ക്ക്?
1: ഇടയ്ക്ക്
0: പിണങ്ങിയാലൊക്കെ എത്ര നേരം മിണ്ടാതിരിക്കും?
1: ഒരു 10 മിനിറ്റ്.
0: ആ, അത്ര സമയം ഉണ്ടായിരിക്കുന്നു അല്ലേ. നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോ ഏതെങ്കിലും പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കേൾക്കാൻ?
1: ആ, അങ്ങനെയൊക്കെ ഒരുമിച്ച് പാട്ടുകളൊക്കെ കേൾക്കും.
0: അങ്ങനെ കേൾക്കാറുള്ള ഒരു പാട്ട് പറയോ.
1: വരമഞ്ഞളാടി അത് പാടും, പിന്നെ മിനുങ്ങ് മിന്നാ മിനുങ്ങ് അങ്ങനെ
0: ആ പാട്ട് പാടും അല്ലേ. കുക്കിംഗ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ?
1: ആ, ബാക്കിയുള്ളൊക്കെ ഇഷ്ടം.
0: കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ?
1: ആ, ഇഷ്ടമാണ്.
0: എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കാറ് രണ്ടുപേരും കൂടി?
1: അമ്മയുടെ കൂടെ ഒക്കെ ഇടയ്ക്ക്
0: ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണെങ്കിലും ഇനി മലയാള സാഹിത്യമൊക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പം എഴുതാൻ ഒക്കെ പറ്റട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു.
3: വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സേവിൽജിഖാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി. നേർവഴി.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ കൂടി: 9496596321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം. ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി
1: വെള്ളി താമരി പൂവിലിരുപ്പാൻ
2: തമിഴ്ചൊൽ മാളി
3: വണക്കം നേർകളെ, ഇത് തമിഴ്ചൊൽ

സെപ്റ്റംബർ 26 ഉലക ചുറ്റുചൂഴൽ സുഖാധാര ദിനം, അതായത് വേൾഡ് എൻവിറോൺമെന്റ് ഹെൽത്ത് ഡേ. നാം ഈ മണ്ണിൽ ഉയർവാഴ സുത്തമാണ് നീർ, നിലം, കാറ്റ് മറ്റും ഉണവ് പോന്നവേ മികവും അവശ്യം. ആനാൽ മാറിവരും മനുതനെ വാഴ്ക്കൈ സൂഴ്നിലയോ ഉയർണങ്ങൾ മറ്റും മനുതൻ വാഴ്വതർക്ക് സാധകമായിരുന്ന ഇയർക്കൈ സൂഴ്നിലയിൽ മാറ്റങ്ങൾ വരെ കാരണമായിട്ട്. ഇവ്വാറു മാറിവരും ഇന്റെ ഇയർക്കൈ സൂഴ്നില കാരണമാക മനുതൻ മറ്റും പിറ ഉയർണങ്ങൾക്ക് ഉയരക്കേ സവാൽ വിടും ചില സുഖാധാര പ്രശ്നങ്ങളെ എതിർകൊണ്ടുവരികിണ്ടനർ. ഇന്റെ നിലയെ മനുതൻ ഉണർന്നുകൊള്ള വേണ്ടും, മേലും തന്നെ മാറ്റിക്കൊള്ള വേണ്ടും എന്നത് ഇക്കാലത്തിൻ കട്ടായം. ഇന്ത നോക്കത്തെ വലിയുറുത്തിക്കൊണ്ട് സർവദേശ ചുറ്റുചൂഴൽ സുഖാധാര ദിനത്തെ സാർന്ന് ഇന്ത്യ തംഷോയിൽ മാലയിൽ നികഴ്ചിയിൽ മുതലാവതാക നേയർകൾക്ക് കേരിപ്പത് ഡോക്ടർ എസ് മോത്തിലാൽ നെഹ്റു അവർ എഴുതി വഴങ്ങും മുറ ചുറ്റുചൂഴലും ആരോഗ്യമും ഇന്ത്യ സൂഴലിൽ.

0: നിഗശിയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ഒലിപരപ്പാണ് തമിഴ് ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശിയിൽ നിറയുമടിഹിന്റെ വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: വെള്ളി

0: ഹലോ, കൂടെ പഠിച്ചതാണല്ലോ.
1: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓഹോ, താങ്ക് യു.
2: ഹലോ,
0: നിന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണി.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 11 മണി. ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
0: ഷഡ്കാല ഗോവിന്ദമാരാരെയും അദ്ദേഹത്തിൻ്റെ കൃതികളും സംഗീതജ്ഞ ഡോക്ടർ ബി അരുന്ധതി നമുക്കായി അവതരിപ്പിക്കുന്നു. നമുക്ക് കേൾക്കാം.

0: ഷഡ്കാല ഗോവിന്ദമാരാർ. ആറ് കാലങ്ങളിൽ സുഗമമായി അഷ്ടപദികൾ പാടാനുള്ള കഴിവിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന പേരു ലഭിച്ചത്. മഹാരാജ സ്വാതി തിരുനാളിന്റെ രാജസദസ്സിൽ പാടി അതിശയിപ്പിച്ച അദ്ദേഹത്തിന്റെ തമ്പുരുവിൽ മഹാരാജാവ് വൈജയന്തി അഥവാ വിജയക്കൊടി കെട്ടുകയും ചെയ്തു. മഹാരാജാവിന്റെ സദസ്സിലെ കണ്ണയ്യ ഭാഗവതരിൽ നിന്നാണ് ത്യാഗരാജസ്വാമികളുടെ ആത്മീയ ജീവിതത്തെയും കീർത്തനങ്ങളെയും കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത്. തുടർന്ന് 1837 ഒരു ഏകാദശി ഭജന നടക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവയാറിൽ ത്യാഗരാജസ്വാമിയുടെ അടുക്കൽ എത്തി. ശിഷ്യരുടെ കൂടെ ഭജന ചെയ്തുകൊണ്ടിരുന്ന സ്വാമി ഇടയ്ക്ക് സന്ദർശകനായ മാരാരോട് സംഗീതം ആലപിക്കാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം തുടർന്ന് ഗീതാഗോവിന്ദത്തിലെ ചന്ദന ചർച്ചിത എന്ന അഷ്ടപദി പന്തുവരാളി രാഗത്തിൽ വളരെ പതിഞ്ഞ കാലത്തിൽ ആലപിച്ചു തുടങ്ങി. ക്രമേണ കാലം കൂട്ടി കൂട്ടി 6-ാം കാലം വരെ പാടി. വലത്തെ കൈകൊണ്ട് തമ്പുരു മീട്ടി കാൽ വിരലുകൾക്കിടയിൽ വെച്ചിട്ടുള്ള ഗഞ്ചിറ ഇടത്തെ കൈകൊണ്ട് വായിച്ചുമാണ് പാടിയത്. അവിടെ ഇരുന്നവരെല്ലാം ഇതു കേട്ട് അത്ഭുത സ്തബ്ധരായി. തുടർന്ന് അദ്ദേഹത്തിന് ആദരവർപ്പിക്കും വണ്ണം സ്വാമികളും ശിഷ്യരും എന്തരോ മഹാനുഭാവുലു എന്ന കീർത്തനം ആലപിക്കുകയും ചെയ്തു. സ്വതവേ സന്യാസവാസനയുണ്ടായിരുന്ന അദ്ദേഹം ത്യാഗരാജസ്വാമികളുടെ സാന്നിധ്യം അനുഭവിച്ചതിനു ശേഷം പൂർണമായി അവധൂതനായി മാറി. അവസാനം പൂനെക്കരികെയുള്ള പന്ധർപൂറിലെത്തി അവിടെ 1843 പാടിക്കൊണ്ടേ സമാധിയായി.
1: ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികളിൽ

ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികളിൽ അവസാനമായി ശ്രീ കുരുമ്പേ എന്നു തുടങ്ങുന്നു യദുകുല കാംബോജി രാഗം ഏകതാളം തിസ്രനട.

0: ഡോക്ടർ ബി അരുന്ധതി അവതരിപ്പിച്ചതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിനാരായണൻ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, അർജുൻ കൃഷ്ണ, നിത്യാമേമൻ, സിയാവുൽ ഹക്ക് എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം സൂഫിയും സുജാതയും.

പെർഫ്യൂം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. അഡ്വക്കേറ്റ് ശ്രീരഞ്ജിനിയുടെ വരികൾ രാജേഷ് ബാബു കെ സൂര്യാനന്ദ് സംഗീതം നൽകി, ചിത്രയും പി കെ സുനിൽകുമാറും ചേർന്ന് പാടിയത്.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. ലവ് FM എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയ ഗാനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ചിത്രം ഇലവങ്കോട്ട് ദേശം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്. റേഡിയോ ഹെൽത്ത്.

ഇപ്പോൾ സമയം 12 മണി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്നു കേൾക്കാം. കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഗീതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ബാലഭാസ്കർ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. 5-star Hospital എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം നാട്ടുരാജാവ്.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഏതോ രാമഴ പെയ്തു എന്നിൽ ചന്ദനക്കുളിരായി. ഗാനമെഴുതിയത് രമണി ചന്ദ്രശേഖരൻ, സംഗീതം നൽകിയത് കൊല്ലം ശരചന്ദ്രൻ.

അടുത്തതായി പി ആർ വിജയലക്ഷ്മി എഴുതിയ ഒരു ഗാനം കേൾക്കാം. ആലിലത്തോണിയിൽ എന്റെ കിനാവിന്റെ താമരപ്പൊയ്കയിൽ വന്നവനെ. ഗാനത്തിന് സംഗീതം നൽകിയത് എസ് ആർ മോഹൻ.

അവസാനമായി, പൂജാപാത്രമില്ല, പൂക്കളില്ല കയ്യിൽ. വി ഡി ശ്രീകല ഇളമ്പള്ളിയുടെ വരികൾ, സംഗീതം നൽകിയത് ബേബി ചെമ്മോത്.

0: രമണി ചന്ദ്രശേഖരൻ, പി ആർ വിജയലക്ഷ്മി, വി ഡി ശ്രീകല ഇളമ്പള്ളി എന്നിവരുടെ വരികൾക്ക് കൊല്ലം ശരചന്ദ്രൻ, എസ് ആർ മോഹൻ, ബേബി ചെമ്മോത്ത് എന്നിവർ സംഗീതം നൽകി. ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്നും വീണ്ടും വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലും അമൃതപുരിയിലും നടക്കുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കുണ്ടറയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5 അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് മാതാ അമൃതാനന്ദമയി മടം നൽകുന്ന 2 കോടി രൂപ അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറും. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 5 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81 സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. പൊതുരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഡോ മൻമോഹൻ സിംഗ് അർപ്പണ ബോധത്തോടെയാണ് രാജ്യത്തെ സേവിച്ചതെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഞായറാഴ്ചയാണെങ്കിലും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി അറിയിച്ചു. മറ്റന്നാൾ മുതൽ ബുധനാഴ്ച വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്.

0: ബാധിതർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാർ. ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് അർഹരായവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം നേരിട്ടെത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, കവരത്തി ദ്വീപിൽ നിന്നും മറ്റിതര ദ്വീപുകളിലേക്കുള്ള അതിവേഗ കപ്പലുകളുടെ ദ്വീപ്തല യാത്രകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. തീരത്തെല്ലാവിധ വിനോദ പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി 2020 കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. പദ്ധതിയിലൂടെ ഈടുരഹിത വായ്പകൾ നൽകുന്നതിന് പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: प्रधानमंत्री स्वनिधि योजना के माध्यम से काम के लिए आसान लोन मिलने लगा है. डेबिट और क्रेडिट कार्ड केवल अमीर लोगों के पास होते थे, लेकिन आज रेहड़ी और ठेले पर काम करने वाले साथियों के पास भी क्रेडिट कार्ड की सुविधा पहुंच रही है.
0: നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. 30 കോടി രൂപയാണ് 1 സമ്മാനം. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്ത് ഗോർക്കി ഭവനിൽ നടക്കുന്ന നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളി മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിലാണ് തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘം വെള്ളി മെഡൽ നേടിയത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം മത്സരം ഈ മാസം 30 ഗുവാഹത്തിയിലും അവസാന മത്സരം 3 ഒക്ടോബർ ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ സർക്കാർ നിയോഗിച്ചു. പ്രശസ്ത നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി കൽപ്പത്ത നാരായണനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി ജി വേണുഗോപാലിനെയും ലളിതകലാ അക്കാദമി ചെയർമാനായി പ്രൊഫസർ പ്രകാശ് മൂർത്തിയെയും നിയമിച്ചു. നടൻ പ്രേംകുമാർ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും എം രഞ്ജിത്ത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമാകും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്ന് വീണ്ടും വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയില്ലത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
3: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 car racing വേഗത്തിലാണ്. 20ോ 30ോ വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധക്കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്. അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ, ബീറ്റ അമൈലോയിഡ്, ടാവു എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല.

സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് B fast, B for balance, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E for eyes, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രണ്ടായി കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F for face, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A for arms, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S for speech, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T for time, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യും. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവിരോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ. 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്ട്സ്. അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട് ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലീവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര ഇവയൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? 1, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ

0: കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടായെന്നും സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
4: നയ ലേബർ കോഡ്സ് മേ 29 ലേബർ കാനൂനോ കോ 4 സരൽ ലേബർ കോഡ്സ് മേ ബദലാ ഗയാ. ഇസ്സേ ഹമാരെ ശ്രമിക് ഭായ് ബഹൻ ന്യൂനതം സാലറി റോജ്ഗാർ കി സുരക്ഷ സാമാജിക് സുരക്ഷ ഓർ സ്വാസ്ഥ്യ സുരക്ഷ ജസ വിഷയോ പർ ഓർ സശക്ത ഹോംഗേ.
2: 29 കേന്ദ്ര നിയമങ്ങൾ 4 നിയമങ്ങളായി ക്രോഡീകരിച്ചാണ് പുതിയ ലേബർ കോഡ് സർക്കാർ നടപ്പാക്കിയത്. തൊഴിലാളികൾക്ക് മിനിമം വേതനം സമയബന്ധിതമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ശാക്തീകരണവും ഇതിലൂടെ ഉറപ്പാക്കുന്നു. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ നടക്കുന്ന അമൃതകീർത്തി പുരസ്കാര ചടങ്ങിലും പങ്കാളിയാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം വീണ്ടെടുക്കുക, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ആവർത്തിച്ചു. ഏതുതരം ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ ലബോറട്ടറി ശൃംഖലകളും ചികിത്സാ

0: അടിസ്ഥാനങ്ങളും മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ ഏകോപിത രീതിയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. കോവിഡ് കാലത്ത് 100 രാജ്യങ്ങൾക്ക് 30 കോടി വാക്സിൻ ഡോസുകളും 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായവും നൽകിയതിലൂടെ ഒരു ഭൂമി ഒരു ആരോഗ്യമെന്ന തത്വം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചതായി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം പൊതുജീവിതത്തിൽ വ്യാപൃതനാവുകയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ സിംഗ് എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രയോക്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരമർപ്പിച്ചു. വിദ്യാസാഗർ വിദ്യാഭ്യാസത്തെ സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ മാധ്യമമാക്കിയെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി ജീവിതം ഉഴിഞ്ഞുവച്ച വിദ്യാസാഗറിന്റെ ആശയങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ 3 സ്വർണമാണിത്. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 റൈഫിൾ സ്ത്രീ പൊസിഷൻസ് ടീമിനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 9 റൌണ്ടിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. പുരുഷ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ നിർണായക വിജയത്തോടെ ജർമ്മനിയെ തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2 സ്ഥാനത്തേക്ക് ഉയർന്നു. വനിതാ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ച് ഇന്ത്യ 2 സ്ഥാനം പങ്കിട്ടു. 9 റൌണ്ടുകളിൽ നിന്ന് 15 പോയിന്റോടെ ഖസാക്കിസ്ഥാൻ, മംഗോളിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യൻ വനിതകൾ 2 സ്ഥാനം പങ്കിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 81 പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ, ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഉഭയകക്ഷി വിഷയങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണവും ശ്രീ എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വിഷയമായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണവും യോഗം വിലയിരുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പങ്കെടുത്ത ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AER ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മേളയുടെ 2 ദിനമായ ഇന്ന് മത്സരചിത്രങ്ങൾ ഉൾപ്പെടെ 59 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതിനിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. ക്വാഡ് അറ്റ് സി ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കഴിഞ്ഞ മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന 11th ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായുള്ള ക്വാഡിന്റെ കൂട്ടായ പ്രതിബദ്ധതയെ ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ H1B വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് 22 അറ്റോർണി ജനറൽമാരുടെ കൂട്ടായ്മ. നിരക്കുകളിൽ 100,000 ഡോളറിലധികം ഫീസ് ചുമത്താനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തോട് അറ്റോർണി ജനറൽമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പുതിയ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ, മസാച്യൂസെറ്റ്സ്, വെർജീനിയ തുടങ്ങിയ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ

0: ബാലകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രഞ്ജിനിയിലേക്ക് അയച്ചിരിക്കുന്ന ആദ്യത്തെ കത്ത് ആരുടേതാണെന്ന് നോക്കാം. വലപ്പാട് നിന്നും ഷീലയുടെ കത്താണത്. കത്തിലേക്ക്, ഞാൻ ആദ്യമായാണ് രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്നത്. രഞ്ജിനി ശനിയും ഞായറും സ്ഥിരമായി കേൾക്കും. നല്ല അവതരണമാണ്. എനിക്ക് പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ നീലവാനച്ചോലയിൽ എന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനം മകൻ ആകാശ്, ഭാര്യ സോന, മകൾ അനഘ, ഭർത്താവ് ഷിതിൻ, മകൻ അഹാൻ ഇവർക്ക് സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, ഷീല, വലപ്പാട്. തീർച്ചയായും ഈ ഗാനം ഇപ്പോൾ കേൾക്കാം. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഗംഗയമരന്റെ സംഗീതം. ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

ആഞ്ജനീയിലെ അടുത്ത കത്തിലേക്ക്. ഈ കത്ത് അയച്ചിരിക്കുന്നത് കുട്ടനാട് കിടങ്ങറ നിന്നും പി കെ വേണുഗോപാലൻ നായർ, ഭാര്യ ശ്രീദേവി എന്നിവരാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞങ്ങളുടെ ഇഷ്ടപരിപാടിയായ രഞ്ജിനിയിൽ കൂടി കീർത്തിചക്ര എന്ന ചിത്രത്തിലെ മുകിലേ മുകിലേ എന്ന ഗാനം കേൾപ്പിക്കുമോ? ഞങ്ങളുടെ മകൻ ശ്രീരാജ് ഇന്ത്യൻ ആർമിയിൽ മേജറാണ്. മകന്റെ ഭാര്യ രമ്യ, കൊച്ചുമകൾ നന്ദന എന്നിവർക്കായി ഈ ഗാനം സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി, കിടങ്ങറ, കുട്ടനാട്. ഈ ഗാനം ഇപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോഷുവ ശ്രീധർ. കീർത്തിചക്ര എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
3: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, രഞ്ജിനിയിലൂടെ ഞങ്ങൾക്ക് സ്നേഹം ഒരു പ്രവാഹം എന്ന ചിത്രത്തിലെ നിലാവിൽ നീ വരൂ പ്രിയെ രതിരാഗലോലയായി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് തൃശൂർ പണ്ടാർക്കാട് ഇളവള്ളിയിൽ നിന്നും കുഞ്ഞുകുട്ടൻ, വിജയ, വിനീഷ്, വിജിത്ത്, ആതിര, വിഹാൻ, വൈഭവ് എന്നിവരാണ്. ഈ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഡോക്ടർ ഷാജഹാൻ, സംഗീതം നൽകിയിരിക്കുന്നത് KJ ജോയ്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്നേഹം ഒരു പ്രവാഹം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് തളിക്കുളത്തുനിന്നും സുബ്രഹ്മണ്യൻ വിജിയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യമൃഗം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച കസ്തൂരി മാൻമി

അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനി, നിന്നിലൂടെ എസ് ജാനകി പാടിയ പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, സി ചെല്ലപ്പൻ വില്വത്ത്, ചമ്പക്കര. ഈ ഗാനം ഭാർഗവി നിലയം എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. എസ് ജാനകി പാടിയ ഗാനമാണ്. ചമ്പക്കര നിന്ന് സി ചെല്ലപ്പൻ വില്വത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ഇപ്പോൾ കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ടി ആർ വിജയലക്ഷ്മി ചേർത്തല. കത്തിലേക്ക്: എന്റെ പ്രിയ രഞ്ജിനി, ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും സ്നേഹപൂർവം എന്റെ കൂപ്പുകൈ. ഞാൻ വളരെയധികം ആരാധിച്ചിരുന്ന ഒരു ശബ്ദമാധുര്യമായിരുന്നു എസ് ജാനകിയമ്മയുടേത്. ഏതു പാട്ട് ചോദിക്കണമെന്നറിയില്ല, അത്രയ്ക്ക് എല്ലാ പാട്ടുകളും മനോഹരങ്ങളാണ്. മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിൽ ജാനകിയമ്മ പാടിയ ഉണരൂ വേഗം നീ സുമറാണി എന്ന പാട്ട് കേൾപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പാട്ട് എന്റെ പ്രിയ റേഡിയോ ഫ്രണ്ട്സായ കെ പി മോഹനൻ പെരുമ്പളം, രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി, ലേഖ അനിൽകുമാർ പട്ടണക്കാട്, മുംതാജ് ബീഗം മയ്യനാട്, ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ, ഷീല ഷാജിലാൽ ചാത്തന്നൂർ ഇത്രയും പേർക്ക് സമർപ്പിക്കുന്നു. സ്നേഹാദരപൂർവം, വിജയലക്ഷ്മി, ചേർത്തല. ഈ ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, ഉഷാഖന്നയുടെ സംഗീതം. മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനി, ഒരു പഴയ ഹാസ്യഗാനം കേൾപ്പിച്ചു തരാമോ? മയിലാടും കുന്ന് എന്ന ചിത്രത്തിലെ പാപ്പി അപ്പച്ച എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം കേൾപ്പിച്ചു തരുമെന്ന ശുഭപ്രതീക്ഷയോടെ കായംകുളം കണ്ടല്ലൂർ തെക്കുനിന്നും കെ പുഷ്പദാസ്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ. സിഒ ആന്റോയും ലതാരാജുവും ആലപിച്ച ഈ ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിലേതാണ്. കായംകുളത്ത് നിന്നുള്ള കെ പുഷ്പദാസിന്റെ ഇഷ്ടഗാനം കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: ആപ്പിൾ
1: അപ്പച്ചാ
0: അപ്പച്ചനോട്.

നടന്നപ്പോൾ കാൽ തെറ്റി വീണ്ടും പാട്ടും പാടി കരയിലെ തുളുമ്പി.

0: ഇരിക്കുന്നതും നാളം കേട്ടതും മിണ്ടിപ്പോവെന്ന്.
1: മിണ്ടിയിൽ എന്താ?
0: ആ

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനി, ഞാൻ കരുനാഗപ്പള്ളി തൊടിയൂരിൽ നിന്നും സുധാകരൻ. 50 വർഷത്തിലേറെയായി റേഡിയോയുടെ സ്ഥിരം ശ്രോതാവ്. എന്നാൽ ഇതെന്റെ ആദ്യ കത്താണ്. രഞ്ജിനിയിൽ എനിക്ക് ഒരു ഗാനം വെച്ചു തരണം. ഭാര്യ എന്ന ചിത്രത്തിലെ പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ ഈ ഗാനം. ഇതെന്റെ ഭാര്യ ഇന്ദിരാദേവിക്കും ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കുമായി സമർപ്പിക്കുന്നു. നിരാശപ്പെടുത്തില്ലെന്ന വിശ്വാസത്തോടെ എൻ സുധാകരൻ. തീർച്ചയായും ഇഷ്ടഗാനം ഇപ്പോൾ കേൾക്കാം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് AM രാജയും പി സുശീലയും. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം. ചിത്രം ഭാര്യ. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ സുധാകരൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം ഇപ്പോൾ കേൾക്കാം, രഞ്ജിനിയിലൂടെ.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
3: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
2: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
2: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
4: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. ഞങ്ങളുടെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞങ്ങൾക്ക് രഞ്ജിനി വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും വേണ്ടി പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി എന്ന പാട്ട് ശനിയാഴ്ചത്തെ രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരാമോ? ഈ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു സുജ സുരേഷ്, സുരേഷ് കുമാർ, എരുമേലി. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. എരുമേലിയിൽ നിന്ന് സുജ സുരേഷും സുരേഷ് കുമാറും ആവശ്യപ്പെട്ട ഗാനമിതാ രഞ്ജിനിയിലൂടെ.

ഫോർട്ട് കൊച്ചിനിൽ നിന്നുള്ള ആരുഷ് ആർ കാമത് എന്ന ഒരു കൊച്ചു കൂട്ടുകാരന്റെ കത്താണ് രഞ്ജിനിയിൽ അടുത്തത്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവും ആരാധകനുമായ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരുഷിന്റെ ഇഷ്ടഗാനം കമലദളം എന്ന ചിത്രത്തിലെ ആനന്ദ നടനം എന്ന് തുടങ്ങുന്നതാണ്. ഈ ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, യേശുദാസും സംഘവും ആലപിച്ചത്, ചിത്രം കമലദളം. ഫോർട്ട് കൊച്ചിനിൽ നിന്നുള്ള ആരുഷ് ആർ കാമത്തിന്റെ ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി ഷറഫുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരുടെ ഇഷ്ടഗാനമാണ് രഞ്ജിനിയിൽ അടുത്തത്. അവൾ കാത്തിരുന്നു അവനും എന്ന ചിത്രത്തിലെ കരിനീല മേഘങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം. ചിത്രം അവൾ കാത്തിരുന്നു അവനും. ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകൾ അയച്ച എല്ലാ പേർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആശംസകൾ. തുടർന്നും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കുമല്ലോ. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: ആകാശവാണി സമയം 2:15.
1: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 4. രചന സലിംകുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, ശ്രീലേഖ കുമാരി വി എസ്, സുൽഫി ഓയൂർ, തമലം ശ്രീകുമാർ. സംവിധാനം എൻ വാസുദേവ്.
2: ഡോക്ടർ ഇരിക്കെ
3: മാഡത്തിന് എന്തോ വല്ലാത്ത അസ്വസ്ഥത ഉള്ളതുപോലെ.
2: മാഡം വിളി വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടറോട്?
3: എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം.
2: എനിക്കിഷ്ടമല്ല.
3: അതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നില്ല.
2: വേണ്ട, ചോദിക്കാതെ ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ മനസ്സിലായോ എന്റെ ഡോക്ടർക്ക്?
3: പ്ലീസ്, ഇത്തരം സംസാരം കേൾക്കാനും പറയാനുമുള്ള മൂഡിലല്ല ഞാൻ. മാഡം പ്ലീസ്, എന്നെ വിളിപ്പിച്ച കാര്യം പറയൂ. അല്ല, ഇത്രയ്ക്ക് അസ്വസ്ഥത തോന്നാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
2: പറഞ്ഞില്ല, ബട്ട് പ്രവർത്തിക്കുന്നു.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
2: എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
3: എന്താ മാഡം ഇതൊക്കെ?
2: ഡോക്ടർ ഇരിക്കൂ പ്ലീസ്, എനിക്കല്പം സംസാരിക്കണം.
3: എങ്കിൽ അതിലേക്ക് വരൂ.
2: ഈ ക്ലിനിക്കിൽ എല്ലാ കാലവും ഡോക്ടറിന്റെ സേവനം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
3: ഇതാണോ വലിയ കാര്യം?
2: ഇതല്ല.
3: മാഡം സസ്പെൻസ് ഒന്ന് അവസാനിപ്പിച്ചുകൂടെ?
2: യെസ്. കാറിൽ വന്ന യുവതി ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധവും ഈ ധന്യാമേരിക്ക് അറിയേണ്ട കാര്യമില്ല. ഒന്നറിയണം.
3: എന്ത്?
2: ഞാൻ ഡോക്ടറെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ എതിർപ്പുണ്ടോ എന്ന്?
3: എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്?
2: അസംബന്ധമോ? എന്തസംബന്ധം?
3: എന്നെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? ഇല്ല, ഈ സംസാരം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം.
2: ഡോക്ടർ എഴുന്നേൽക്കണ്ട, ഇരിക്കൂ. എന്റെ സംസാരം ഡോക്ടർക്ക് അലോസരമുണ്ടാക്കി. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. ഈ ധന്യാമേരിയെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കാരുമില്ല ഡോക്ടർ. എന്റെ ബന്ധുക്കളെന്ന് പറയാനുള്ളത് ഹാപ്പിനെസ് സെന്ററിലുള്ള സ്വബോധം നഷ്ടപ്പെട്ട കുറെ മനുഷ്യർ മാത്രമാണ്. അവരാണ് എന്റെ ബന്ധുക്കൾ. അന്ന് രാത്രി ഞാൻ ഡോക്ടറുടെ മുറിയിൽ വന്നപ്പോ പറഞ്ഞിരുന്നില്ലേ, തെരുവിൽ നിന്ന് കണ്ടെടുക്കുന്ന അനാഥരും ആലംബഹീനരുമായ മനുഷ്യജന്മങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുന്ന കാര്യം?
3: ഉവ്വ്, ഞാൻ ഓർക്കുന്നു. ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്ന നിങ്ങളുടെ വലിയ മനസ്സിനെ ഞാൻ നമിക്കുന്നു ധന്യാ.
2: ഡോക്ടർ എന്നെ ധന്യ എന്ന് വിളിച്ചല്ലോ, അത്രയും ആശ്വാസമായി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഡോക്ടർ പറഞ്ഞില്ലേ എന്റെ വലിയ മനസ്സിനെക്കുറിച്ച്? ആ വലിയ മനസ്സിൽ ഡോക്ടറുടെ ചിത്രം വയ്ക്കുന്നതിൽ എന്താണ് തെറ്റു ഡോക്ടർ?
3: തെറ്റുണ്ട്, വലിയ അപരാധമാകും അത്. നോ, ഞാനത് സമ്മതിക്കില്ല.
2: എന്ത് തെറ്റ്? എന്ത് അപരാധം? സുന്ദരിയും പ്രായപൂർത്തിയായവളുമായ ഈ ധന്യാമേരിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്?
3: എന്നെ ആഗ്രഹിക്കുന്നതിലാണ് ഞാൻ തെറ്റ് കാണുന്നത്.
2: അപ്പോ ആ കാറിൽ വന്നവൾ നിങ്ങളെ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല?
3: മനസ്സിലായില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ, ഞാൻ പൊട്ടിയൊന്നുമല്ല.
3: കാറിൽ വന്ന സാന്ദ്രയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തെറ്റി. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രം. ഇതുവരെയായി ആ കുട്ടിയിൽ നിന്ന് സംശയിക്കേണ്ടതായ ഒന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല.
2: എന്നാൽ എനിക്ക് കഴിയുന്നുണ്ട്. ഇവിടെ ഒരു പേഷ്യന്റ് ആയി വന്നതാണവൾ ഡോക്ടറുടെ മുന്നിൽ.
3: സമ്മതിക്കുന്നു.
2: ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമല്ല നിങ്ങൾ തമ്മിലുള്ളത്.
3: നിങ്ങൾ ഞങ്ങളെ സംശയിക്കുന്നു, അതാണ് ഇങ്ങനെ തോന്നുന്നത്. ആ തോന്നൽ ശരിയല്ല ധന്യ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത് ബന്ധം മാത്രമേ ഉള്ളൂവെന്ന്. ഇനി ഞാനിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സോറി.
2: ഈ തന്നെക്ക് നിങ്ങളുടെ സാമീപ്യം ആവശ്യമുണ്ട്. മാത്രമല്ല ഡോക്ടറുടെ സേവനം ദീർഘകാല ഈ ധന്യ ക്ലിനിക്കിന് ആവശ്യമുണ്ട്. എന്താ ഡോക്ടർക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ?
3: ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ദയവ് ചെയ്ത് ഒരുക്കുമെങ്കിൽ ജോലിയിൽ തുടരുന്നതിൽ എനിക്ക് ഒരേ എതിർപ്പുമില്ല. പക്ഷേ?
2: എന്ത് പക്ഷേ, പറയൂ.
3: നോക്കൂ, ഏറെ ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. അത് അതുമാത്രം ആരും മറക്കാതിരുന്നാൽ മതി.

0: ഇട്ടിരിക്കുന്നു. കഷ്ടം. അച്ചായോ കഷി അഴിച്ചുവിടത്തെ.
1: ആ ഇപ്പൊ വേണ്ട, ഡോക്ടർ വന്ന് മയങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അഴിച്ചാ മതി. താമേ ഡോക്ടർ വിളിക്ക്, കുറെ നേരം മയങ്ങി കിടന്നെങ്കിലേ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റൂ. കണ്ടില്ലേ വേഷം?
0: ശരിയാ ശരിയാ. ഓ എന്തൊരു നാറ്റം, കുളിച്ചിട്ട് മാസങ്ങളായെന്ന് തോന്നുന്നു. ഓ ഓരോരോ വിരി, അല്ലാതെ എന്തു പറയാൻ.
1: ഒന്ന് വേഗം ചെല്ലടോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ ഞാനൊന്ന് മാഡത്തെ കണ്ടിട്ട് വേഗം വരാം. അല്ല അല്ല, ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, ആരെടുക്കാൻ. അല്ല മാഡം വല്ലാതിരിക്കുന്നല്ലോ, എന്നതാ പറ്റിയത്? ഈ അലക്സാണ്ടർ അച്ചായ ഉള്ളപ്പോ ധന്യാമേരി മാഡത്തിന് ദുഃഖമോ? നല്ല കളിയായി. എന്നതാ ഒന്നും മിണ്ടാത്തേ? ദേ നമ്മുടെ ഹാപ്പിനെസ് സെന്ററിലേക്ക് പുതിയ അതിഥി കൂടി എത്തി. ഈ അലക്സാണ്ടർ അച്ചായ തേടി പിടിച്ച് എത്തിച്ചു എന്ന്. ഇത്തിരി ഡീസൽ കത്തിച്ചെങ്കിലും ഏറ്റ കാര്യം അച്ചായ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദിക്കാരൻ ചെറുക്കനെ ലക്ഷണം കണ്ടിട്ട് ആന്ധ്രയോ മറ്റോ ആണെന്നാ തോന്നുന്നത്. അലക്സാണ്ടർ അച്ചായൻ പറയുന്നത് വല്ലതും മാഡം കേൾക്കുന്നുണ്ടോ?
2: ഞാൻ കേൾക്കുന്നുണ്ട് അച്ചായ.
1: അല്ല മുഖം കണ്ടിട്ട് വല്ലാതിരിക്കുന്നല്ലോ, എന്നതേലും പ്രോബ്ലം? നമ്മുടെ പദ്ധതികൾ വല്ലതും ലീക്ക് ആവുന്നുണ്ടോ മാഡം?
2: ഏ പ്രോബ്ലം എന്റെ മനസ്സിലായി അച്ചായ.
1: മനസ്സിലോ എന്റെ കർത്താവേ? അത് എന്താന്ന് വെച്ചാ ഈ അച്ചായനോട് പറ അല്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമാണോ നമ്മൾ തമ്മിൽ? മാഡത്തിന്റെ അപ്പച്ച അങ്ങ് വർഗീസ് ഡോക്ടർ ഉള്ളപ്പോ മുതലുള്ള ബന്ധം ഇല്ലയോ?
2: യെസ് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണല്ലോ നമ്മുടെ ബിസിനസ്സും ഇങ്ങനെ പോകുന്നേ.
1: എന്നോട് പറ എന്നതാ പ്രശ്നം? പണം? ഓ അച്ചായൻ അതങ്ങ് മറന്നു, പ്രോബ്ലം മനസ്സിലാണല്ലോ.
2: നമുക്ക് അതേക്കുറിച്ച് പിന്നെ സംസാരിക്കാം.
1: അത് അത് മതിയെന്നേ. എന്നതാ പ്രശ്നമെന്ന് അറിയേ വേണ്ടു. ഈ അലക്സാണ്ടർ അച്ചായൻ അത് ഉടനെ പരിഹരിച്ചിരിക്കും. അല്ല പിന്നെ
2: എന്നെ നിർത്തുന്നുണ്ടോ ഈ ചിരി?
1: ഓ ഇല്ല ഇല്ല ഇല്ല, ഇനി അലക്സാണ്ടർ അച്ചായൻ ചിരിക്കുന്നില്ല. ചിരി നിർത്തിയെന്നേ.
2: ആ മതി മതി. ഈ അച്ചായന്റെ ഒരു കാര്യം.
0: അച്ചായോ അച്ചായോ. ആഹാ അല്ല അച്ചായ, എന്താ സുധാകരന്റെ മുമ്പിൽ ഇതെന്തോന്ന് മറിവായും?
1: അലക്സാണ്ടർ അച്ചായൻ പറഞ്ഞത് മനസ്സിലായോ? ഒരാൾക്ക് മാത്രമേ ഈ സൗജന്യമുള്ളൂ.
0: ഓ അറിയാമേ, ധന്യാ മാഡത്തിന് അല്ലേ?
1: അപ്പൊ അതൊന്നും താ മറന്നിട്ടില്ല.
0: ഇല്ലേ
1: എങ്കി വിളിക്കടോ നല്ലവണ്ണം.
0: അലക്സാണ്ടർ അച്ചായോ.
1: ഡോ ഡോ, അങ്ങനെ വിളിക്കുമ്പോഴും തന്റെ വിളിയിലൊരു കളിയാക്കൽ ധ്വനി ഉണ്ടല്ലോടോ സുധാകര.
0: ഹേയ്, അത് അലക്സാണ്ടർ അച്ചായന് തോന്നുന്നതാ. ഈ സുധാകരൻ മനസ്സിൽ തട്ടിയാ അങ്ങനെ വിളിച്ചത്.
1: മതി മതി, ഡോക്ടറെ വിളിക്കാനല്ലേ താൻ പോയേ?
0: ഓ
1: എന്നിട്ട് ഡോക്ടർ എവിടെ?
0: ദാ കണ്ടില്ലേ, സുന്ദരനും സുമുഖനും യോഗ്യനുമായി ആ നിൽക്കുന്ന പുരുഷകേസരി അച്ചായൻ. അല്ല അലക്സാണ്ടർ അച്ചായൻ കാണുന്നില്ലേ?
1: ഇയാള് വ്യാജ ഡോക്ടറൊന്നും അല്ലല്ലോ അല്ലേ?
0: ഏയ് ദൈവദോഷം പറയരുത്, നല്ല കൈപുണ്യമുള്ള സത്യസന്ധനായ ഡോക്ടറാ. ഡോക്ടർ ജയരാജ്. ഡോക്ടർ ചാർജ് എടുത്ത അന്ന് മുതൽ രോഗികൾ ക്യൂ നിൽക്കുകയല്ലേ ധന്യാ ക്ലിനിക്കിന്റെ മുമ്പില്.
1: നമ്മുടെ ചിട്ടയ്ക്കൊക്കെ നിൽക്കുമോടോ ഈ ഡോക്ടർ?
0: അത് പിന്നെ അത് അത് സുധാകരന് സംശയമുണ്ട്.
1: എന്നാ ഈ അലക്സാണ്ടർ അച്ചായന് സംശയമില്ല, നമ്മുടെ ചിട്ടയ്ക്കും ഹിതത്തിനുമനുസരിച്ചേ ഈ ഡോക്ടർ പ്രവർത്തിക്കൂ പ്രവർത്തിക്കാവൂ.
0: ഓ അത് ഇത്തിരി കാട്ടിക്കിടിക്കും പോലെ കഠിനം അലക്സാണ്ടർ അച്ചായ.
1: ഏതായാലും താനായാളെ വിളിക്ക്, എനിക്ക് പോയിട്ട്.
0: ഓ തിടുക്കമുണ്ടെന്ന് ഇവിടെ ആർക്കാ അറിയാത്തത്? ഡോക്ടറെ ഡോക്ടറെ, ദേ ഇങ്ങോട്ടൊന്ന് വരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല സുധാകരൻ വിളിച്ചത്, ഡോക്ടർ ദാ ഇങ്ങോട്ട് തന്നെ വരുന്നു. ആ ഡോക്ടറെ ദാ ഇതാണ് അലക്സാണ്ടർ അച്ചായൻ, ധന്യാ മാഡത്തിന്റെ ബന്ധുവാ.
3: നമസ്കാരം.
1: എല്ലാവരും അലക്സാണ്ടർ അച്ചായൻ എന്ന് വിളിക്കും ഡോക്ടറെ, അതുകൊണ്ട് ഡോക്ടർക്കും അങ്ങനെ വിളിക്കാം.
3: ഒരു വിരോധവുമില്ല അച്ചായ. അല്ല അലക്സാണ്ടർ അച്ചായ.
0: ദേ ആ വലിയ കെട്ടിടം കാണുന്നില്ലേ ഡോക്ടർ? അതാണ് നമ്മുടെ ഹാപ്പിനെസ് സെന്റർ. മനസ്സിലായില്ലല്ലേ, അഗതി മന്ദിരമെന്നോ വൃദ്ധജന പരിപാലന കേന്ദ്രമെന്നോ ഒക്കെ പറയാം. അല്ലേ വേണ്ട, ദാ ആ കാണുന്ന ജീപ്പിലിരിക്കുന്ന യുവാവിനെ

0: കണ്ടില്ലേ ഡോക്ടർ?
1: അത്
0: ആ എന്റെ നേരെ നടുക്കത്തോടെ നോക്കൊന്നും വേണ്ട ഡോക്ടറേ, അത് ആളൊരു ഭ്രാന്തൻ ചെറുക്കനാ. ഈ അലക്സാണ്ടർ അച്ചായന്റെ കാരുണ്യവും മഹാമനസ്കതയും കൊണ്ടാ ഇവനെ ഇവിടെ എത്തിച്ചത്.
2: ഡോക്ടർക്ക് ഇനിയും സംശയം മാറിയില്ലെന്ന് തോന്നുന്നു. സംശയിക്കണ്ട, ഇങ്ങനെയുള്ള അനാഥരെയും മനോരോഗമുള്ളവരെയും തേടിപ്പിടിച്ച് ഈ ഹാപ്പിനെസ് സെന്ററിൽ കൊണ്ടുവന്ന് വേണ്ട പരിചരണവും ചികിത്സയും ഒക്കെ കൊടുത്ത് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഡോക്ടറുടെ പിന്തുണ ഈ അലക്സാണ്ടർ അച്ചായന് പ്രതീക്ഷിക്കാമോ?
3: തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള മഹത്കർമ്മങ്ങളിൽ പങ്കാളിയായില്ലെങ്കിൽ അത് ദൈവനിഷേധമാകും അലക്സാണ്ടർ അച്ചായ. അതുകൊണ്ട് എന്റെ പൂർണ്ണ സഹകരണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു.
2: എങ്കിൽ ആദ്യമായി ഈ ചെറുക്കനെ ഡോക്ടർ കുത്തിവെച്ച് മയക്കണം. ഒരു ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ആ മഹത്കർമ്മത്തിൽ ഡോക്ടർക്കും പങ്കുചേരാം.
0: എന്റെ മുഖത്തേക്ക് നോക്കണ്ട ഡോക്ടറെ, ഒരു നല്ല കാര്യത്തിനല്ലേ.
2: ആ എങ്കിൽ ഇനി നമുക്ക് സെന്ററിലേക്ക് പോകാം. എടോ സുധാകര,
0: ഓ
2: ആ ചെറുക്കന്റെ കയ്യിലെ കെട്ടഴിച്ച് ഇങ്ങ് കൊണ്ടുപോവാ.
0: ഓ ഓ
2: ആ ചെട്ടിയാരെ കൂടെ വിളിക്കടോ.
3: ഞാൻ സഹായിക്കാം സുധാകര.
0: ഓ വളരെ സന്തോഷം ഡോക്ടറെ. സൂക്ഷിക്കണേ, പണ്ട് ഈ സുധാകരന് ഒരു അബദ്ധം പറ്റിയതാ. കെട്ടഴിച്ചത് കക്ഷി ഒറ്റ ഓട്ടം. ഈ സുധാകരനും കൂടെ ഓടി, പക്ഷെ ഓടിയത് മാത്രം മിച്ചം. അങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റരുത്. എന്റെ ജോലി തെറിക്കും.
3: ഞാൻ അഴിക്കാൻ കേട്ട്.
0: ഓ
4: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ധന്യ മേരി, ശ്രീലേഖകുമാരി വി എസ്, അലക്സാണ്ടർ, സുൽഫി ഓയൂർ, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
2: കിസാൻ വാണി
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഡെയ്സി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയതാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ഗൗരീശങ്കരം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം.

യേശുദാസ് പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ. ദീപക് ദേവിന്റെ സംഗീതം. ചിത്രം ബെൻ ജോൺസൺ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: പെരുമഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് അഫ്സലും ജ്യോത്സ്നയും പാടിയ ഗാനം ഇനി കേൾക്കാം.
3: ിട്ട്

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി സമയം 3:00.
1: കൂട്ടുകാരി.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കൂട്ടുകാരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകയായ ലക്ഷ്മി എസ് നായരാണ്. ലക്ഷ്മി എസ് നായരുമായി സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.

0: സ്വന്തം ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് പ്രകൃതിയോടും സമൂഹത്തോടും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു നാളെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടുകാരിലെ അതിഥി ലക്ഷ്മി എസ് നായർ. 10 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ കാട് അഥവാ ഒരു കുട്ടി വനം ഒരുക്കിയിരിക്കുകയാണ് ലക്ഷ്മി. മാളുവനം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മാളുവനം എന്ന ആശയത്തിന് പിന്നിലെ സ്വപ്നങ്ങളും പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ വഴികളും പ്രതിസന്ധികളെ അതിജീവിച്ച ജീവിതവും എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിളായ ഒരു സമൂഹത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളുമാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ ലക്ഷ്മി നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. നമസ്കാരം ലക്ഷ്മി.
1: നമസ്കാരം.
0: പരിസ്ഥിതി പ്രവർത്തനം, അത് യുവജനങ്ങൾ എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് അങ്ങനൊരു ചിന്തയിലൂടെ ഒപ്പം തന്നെ ചേച്ചിയുടെ ഓർമ്മയിൽ മാളുവനം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിവനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സജീവമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മിക്ക്. എങ്ങനെയാണ് ഇങ്ങനൊരു മാളുവനം എന്ന് പറഞ്ഞിട്ടൊരു ആശയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ്?
1: എന്റെ ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് മാളു എന്നുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 26 ചേച്ചി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഓക്സിജന്റെ അളവ് ഭയങ്കര കുറവായിരുന്നു. നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നത് മരങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഓക്സിജൻ. ഇപ്പൊ നമ്മൾ കുപ്പിയിൽ വെള്ളം പൈസ കൊടുത്ത് വാങ്ങുന്നത് പോലെ ഭാവിയിൽ ഓക്സിജനും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഓക്സിജന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ചിന്തിച്ചാണ് ഈ ഒരു കുട്ടി വനം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം തന്നെ ജീവജാലങ്ങൾക്കും ഒരു ബയോഡൈവേഴ്സിറ്റി ആയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ മാളുവനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പേരും കൊടുത്തത്, മാളുവനം എന്നുള്ള പേര്.
0: മാളുവനം എന്ന് പറഞ്ഞൊരു ആശയം ചേച്ചിയുടെ ഓർമ്മയിലാണ് അത് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിലും എങ്ങനെ ചെയ്യാന്നൊരു പ്ലാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു?
1: ആദ്യം വീട്ടിൽ ഒരു 10 സെന്റ് സ്ഥലം പുറകിലുണ്ടായിരുന്നു. നേരത്തെ അവിടെ റബ്ബറായിരുന്നു. അപ്പൊ അത് മാറ്റിയതിനു ശേഷം കുറച്ച് ഫ്രൂട്ട്സ് വെക്കാം എന്ന് ഇങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു വനം പോലെ ചെയ്തത്, അതായത് പൂക്കളും ചെടികളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന വൃക്ഷങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടി വനം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. ആദ്യം ഒരു മിയോവാക്കി ഫോറസ്റ്റ് ചെയ്യണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അതിന് ഭയങ്കര റേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സാധാരണ ഒരു കുട്ടിവനം പോലെ തന്നെ ചെയ്യാം എന്നുള്ള ആശയത്തിലേക്ക് പിന്നെ വന്നത്.
0: അതില് ഈ പറഞ്ഞ പോലെ ചെടികൾ അല്ലെങ്കിൽ ഈ ഇതിൽ നടാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുക്കണമല്ലോ ആക്ച്വലി മെയിൻ ആയിട്ട്. അപ്പൊ ഈ സ്ഥലം ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ ആരുടെ ഹെൽപ്പോടുകൂടിയാണ് ചെയ്തത്?
1: എല്ലാം അമ്മയാണ് സഹായിച്ചത്. പിന്നെ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ സഹായിക്കാൻ വേണ്ടി വരും. ആ ചേട്ടൻ വഴിയാണ് അവിടെ എല്ലാം റെഡിയാക്കിയത്. ഈ ഒരു കുട്ടിവനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഗൈഡ് ചെയ്തത് മനോജ് കുമാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. സാറാണ് ഈ ഒരു ഇതിൽ എന്തൊക്കെ നമ്മൾ മണ്ണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുഴിയെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാത്തിലും ഗൈഡ് ചെയ്തത് ആ സാറാണ്.
0: സാറിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്?
1: ഞാൻ മാളുവനം ഉണ്ടാക്കാൻ പോയപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് നോക്കി, നെറ്റിലും വീഡിയോസിലൊക്കെ. സാറും ഇതിലൊരു കുട്ടിവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സാറിനെ പറ്റി കണ്ടത്. അങ്ങനെ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ സാർ ഒരുപാട് കാര്യത്തിൽ ഇപ്പോൾ ഗൈഡ് ചെയ്യുന്നുണ്ട്, എന്റെ ഒരു മെന്ററാണ് ഇപ്പോൾ.
0: 10 സെന്റോളം സ്ഥലത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയെ സംബന്ധിച്ച് വീൽ ചെയറിലൂടെ ഇത് മൂവ് ചെയ്യാൻ, മീൻസ് അതിലൂടെ പോവാനൊക്കെ ഉള്ള ഒരു ആക്സസിബിൾ രീതിയിലാണോ സ്ഥലം ഉള്ളത്?
1: ഇപ്പം എന്റെ വീടിന്റെ ഒരു ചെറിയൊരു തിട്ട പൊങ്ങിയായിരുന്നു 10 സെന്റ് ഉള്ളത്. എനിക്ക് കയറാൻ വേണ്ടി അവിടെ സ്ലോപ്പാക്കി. അപ്പൊ എനിക്ക് പകുതി വരെ കയറാൻ പറ്റും. ഇനി മരങ്ങളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോൾ നടുക്കൂടെ ഒരു ഇൻക്ലൂസീവ് വനമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇപ്പം മറ്റുള്ള വനങ്ങളിൽ വീൽസിൽ ഇരിക്കുന്നവർക്ക് പോവാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ചെറിയൊരു പാത നടുക്കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതുവഴി പോവാം, അതിന്റെ നടുക്ക് ഇരിക്കാം, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
0: മെയിൻലി ഏതൊക്കെ തരം ചെടികളാണ് അവിടെ ഉള്ളത്?
1: കൂടുതലും ഇപ്പൊ ഉള്ളത് ഫ്രൂട്ട്സിന്റെ ആണ്. മംഗോസ്റ്റീൻ, ആപ്പിള്, സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, പേരയ്ക്ക, അങ്ങനത്തെ കുറെ ഫ്രൂട്ട്സുകൾ അവിടെ ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ അതല്ലാതെ മരങ്ങളുണ്ട്, കണിക്കൊന്നയുണ്ട്, മന്ദാരമുണ്ട്. അങ്ങനെ ഒരു 50 തൈകൾ ഇപ്പൊ അവിടെ ഉണ്ട്. പിന്നെ ഔഷധ സസ്യങ്ങളുണ്ട്, കറ്റാർ വാഴ, തുളസി, പനിക്കൂർക്ക, അങ്ങനെയൊക്കെ ഉള്ളത്.
0: ചെടികൾ ഇപ്പം നടുമ്പോ ആക്ച്വലി അതിനെ നട്ട് അതിനൊരു ചെറിയ ഇലകളൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ അത് കാണാൻ. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് പോവാറുണ്ടോ?
1: ആ പോവാറുണ്ട്. ഞാൻ എന്നും കുറച്ച് സമയം വെളിയിൽ ഇറങ്ങി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ജോലിയിൽ ഓഫുള്ള ദിവസങ്ങളിൽ മിക്കുള്ള സമയത്തും വെളിയിലിരുന്ന് ചിത്രങ്ങൾ എടുക്കും. ഞാൻ കാണുന്ന അവിടെ പൂക്കളുടേതാണെങ്കിലും കിളികളുടെ ആണെങ്കിലും എല്ലാത്തിനും ചിത്രങ്ങൾ എടുത്ത് അതിനെപ്പറ്റിയും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്.
0: ജോലിയുടെ കാര്യം പറഞ്ഞു, ഏത് സബ്ജക്റ്റ് ആണ് ആക്ച്വലി പഠിച്ചത്?
1: ഞാന് ബികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിരുന്നു, അത് കോളേജിൽ പോയി പഠിക്കുമായിരുന്നു.
0: ഏത് കോളേജിലാണ് പഠിച്ചത്?
1: യു ഐ ടി കോളേജ് ഉണ്ട് പത്തനാപുരത്ത് തന്നെ. എന്റെ വീട് പത്തനാപുരമാണ്, അപ്പൊ അവിടുത്തെ അടുത്തുള്ള കോളേജാണ്. MBA എന്റർപ്രണർഷിപ്പ് ആണ് എടുത്തത്. അത് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമായിരുന്നു.
0: സ്കൂൾ കാലഘട്ടമൊക്കെ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്?
1: സ്കൂളിൽ മൗണ്ട് ദാബർ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്.
0: ആ സമയത്തൊക്കെ അപ്പം എങ്ങനെയാണ് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്?
1: സ്കൂളില് ഓട്ടോയിലാണ് പോയത്. അപ്പൊ എനിക്ക് പിടിച്ചു നടക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ അമ്മ ഓട്ടോയിൽ കയറ്റി ഞങ്ങള് സ്കൂളിൽ പോകും. അവിടുന്ന് പിന്നെ ഫ്രണ്ട്സ് വരും, അങ്ങനെ ഫ്രണ്ട്സ് പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടിരുത്തും. അങ്ങനെയാണ് എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ ഓട്ടോക്കാർക്ക് ഞാൻ പതുക്കെ നടന്നു വരുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി,
0: ടൈം എടുക്കും,
1: ടൈം എടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലെല്ലാം അവര് കൊണ്ടുവിട്ടിട്ട് ഞാൻ വരുന്നത് കാണുമ്പോഴത്തേനും ഓട്ടോയിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോവായിരുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടായപ്പോഴാണ് സ്വന്തമായിട്ട് ഒരു കാർ എടുക്കണം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കാർ എടുക്കുന്നത്. ഞാൻ ആദ്യം പഠിച്ച യു ഐ ടി എന്ന് പറഞ്ഞ കോളേജില് പഴയ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ 16 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണമായിരുന്നു ക്ലാസ്സിലേക്ക് ചെല്ലാൻ. അപ്പം അത്രയും സ്റ്റെപ്പ് കയറുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓട്ടോയ്ക്ക്. അവിടെ വെച്ചിട്ടാണ് കാർ എടുക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് അമ്മ പിടിക്കും, കുട്ടികളെ പതുക്കെ കാലെടുത്ത് വെച്ച് തരും. അങ്ങനെയാണ് കോളേജിൽ പോയത്. ഒരു വർഷം പോയി, ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്താം എന്നുള്ള ഒരു ഇതിൽ തന്നെ അമ്മ പറഞ്ഞു. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു പോവാനൊക്കെ. പിന്നെ എനിക്ക് പഠിക്കണം എന്നുള്ളൊരിതും ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ പുതിയ കോളേജ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് തന്നെ പുതിയ കോളേജ് മാറ്റി. അവിടെ ക്ലാസിന്റെ അകത്ത് വരെ വീൽചെയർ ചെല്ലും.
0: അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി പോവാനൊക്കെ.
1: അതെ,
0: കോളേജ് സമയത്ത് പറഞ്ഞു, സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു, വളരെ സപ്പോർട്ടീവ് ആയിട്ട്. അവരാരൊക്കെയാണ്, അവരുടെ പേരെന്ന് പറയാം?
1: ശ്രുതി, ഗോപിക, ആശ, ഇവരൊക്കെയാണ് കോളേജില് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നത്. ഞാൻ ശ്രുതിയെ പരിചയപ്പെടുന്നത് +1 +2 സമയത്താണ്. ഞങ്ങൾ നാലുപേരുമായിരുന്നു കോളേജിൽ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നതും. അവരാണ് എന്നെ ലൈഫിൽ കുറെ സ്ഥലത്ത് ഞാൻ കാണണം എന്ന് വിചാരിച്ച് കുറെ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചതും. കൂടെ നിന്നത് അവര് മൂന്നുപേരുമാണ്.
0: ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് പോയത്?
1: ഞാൻ കടകളിലൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവര് ഒരു ദിവസം വിളിച്ചു, വീടിനടുത്ത് തന്നെ ഉള്ള ഒരു കടയിൽ പോയി ഷാർജയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കൊല്ലം ബീച്ച്, ലൈറ്റ് ഹൗസ്, അവിടുത്തെ ഒരു പാർക്ക്, ഇതെല്ലാം അവരിങ്ങനെ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഫ്രണ്ട്സുമായിട്ട് പോകുന്നത്. കോളേജിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ടായിരുന്നു ഒരു ഡിസംബർ സമയത്ത്. അപ്പം ഞാൻ ഇല്ലാത്തത് കൊണ്ട് അവര് പോകുന്നില്ല എന്ന് വെച്ചിട്ട് അതേ ദിവസം തന്നെ എന്നെയും കൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ കൊണ്ടുപോയി.
0: കൊല്ലം ബീച്ചിൽ,
1: കൊല്ലം ബീച്ചില് അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു.
0: ഒഴിവ് സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് എന്താ ലക്ഷ്മി ചെയ്യാറ്?
1: ബുക്ക് വായിക്കും, പടം വരയ്ക്കും, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതും. പിന്നെ ക്ലേ വെച്ചിട്ട് ആർട്ട് ചെയ്യും. അതല്ലാതെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യും, ബട്ടർഫ്ലൈസ് ഒക്കെ, വാൾ ഡെക്കേഴ്സ് ചെയ്യും. പിന്നെ അതല്ലാതെ മണ്ണ് വെച്ചിട്ട് പടം വരയ്ക്കും. അതല്ലാതെ മാല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പാവ ഉണ്ടാക്കും, അങ്ങനത്തെ കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട്.
0: ഇതൊക്കെ സെയിൽ ചെയ്യാറുണ്ടോ അതോ ചുമ്മാ ഉണ്ടാക്കിയിട്ട് വീട്ടിനകത്ത് തന്നെ റൂം ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ വെക്കുക ചെയ്യാം?
1: ഞാൻ ചുമ്മാ സമയം കിട്ടുമ്പോൾ എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പണ്ട് ചേച്ചി ഉണ്ടാക്കും, ചേച്ചിയാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത്.
0: മൂത്ത ചേച്ചി?
1: ആ, മൂത്ത ചേച്ചി. അപ്പോ ചേച്ചി ഉണ്ടാക്കി ആദ്യം കുറച്ച് പാവള വിറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്.
0: തിരിച്ച് നമ്മള് ജോലിയിലേക്ക് വരുവാണെങ്കിൽ ജോലിയിൽ അപ്ലൈ ചെയ്ത് അതിൽ എങ്ങനെയാണ് പോകുന്നത്?
1: മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, മൊബിലിറ്റി ആൻഡ് ഡിസ്ട്രോഫി എന്നാണ്. എനിക്ക് SMA എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പം SMA, DMD തുടങ്ങിയ അസുഖങ്ങളുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് മൈൻഡ് എന്ന് പറയുന്നത്. അതിൽ 600-ൽ പരം ആൾക്കാരുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറെ പ്രോജക്റ്റുകളുണ്ട്, പ്രകൃതി സംരക്ഷണത്തിനും ജോലിക്ക് വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. അതിലെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ മൈൻഡ് വഴിയാണ് കൊച്ചിയിലെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയത്. അങ്ങനെ ഇപ്പൊ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു ജോലി.
0: എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: പ്രോസസ് അസിസ്റ്റന്റ് ആയിട്ടാണ്. US-ലേക്കുള്ള വിസയൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു പ്രോസസ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: വർക്ക് ഫ്രം ഹോം ആണോ?
1: ആ, വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പൊ ഓഫ് ഒക്കെ എങ്ങനെയാണ്?
1: എനിക്ക് സാധാരണ വെള്ളിയും ശനിയാണ് ഓഫ്, ഷിഫ്റ്റ് ആണ്, പല ടൈമിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതല്ലാതെ പാട്ടൊക്കെ പാടുവോ?
1: പാട്ട് ചെറുതായിട്ട് പാടും.
0: അപ്പൊ എനിക്കൊരു ചെറുതായിട്ടൊരു പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടി?

0: പാട്ട് കേൾക്കാറുണ്ടോ?
1: ആ പാട്ട് കേൾക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്. പിന്നെ ഈ ബ്രീത്തിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പാട്ട് ഇടയ്ക്ക് പാടാറുണ്ട്. അപ്പം ചിലത് പാടുമ്പം ബ്രീത്തിങ് എടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടാറുണ്ട്.
2: ക്ലേ ആർട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ക്ലേയിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ്?
1: ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കി, മഞ്ഞു മനുഷ്യൻ, ക്രിസ്മസ് ട്രീ. എനിക്ക് മഹാഭാരതം വലിയ ഇഷ്ടമാണ്. അപ്പം അതിൽ അർജുനൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കി, പിന്നെ ഏഞ്ചലിനെ ഉണ്ടാക്കിയിട്ടുണ്ട്.
2: ഇതൊക്കെ റൂമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്?
1: റൂമിൽ തന്നെയാണ്.
2: ഇതൊക്കെ

0: ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ
1: ആ
0: ഇടാറുണ്ട്.
1: ഇടാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും പറയാറുണ്ട് നല്ല ഭംഗിയുണ്ട്. അതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത്.
0: സംരംഭകത്വവുമായി ബന്ധപ്പെട്ട ഒരു MBA കോഴ്സ് ആണല്ലോ ചെയ്തത്.
1: അതെ അതെ.
0: അതിൽ നിന്ന് എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ ഇങ്ങനെ ഐഡിയ കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെ കുറച്ചും കൂടി വിപുലമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാന്ന്?
1: എന്റർപ്രണർഷിപ്പ് ഞാൻ എടുത്തത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആശയത്തിലാണ്. അവിടെ ചെറിയൊരു ഐഡിയ ഉണ്ട് മനസ്സിൽ, കുറച്ച് ക്യാഷ് ഒക്കെ റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്.
0: ഒരു കുട്ടി വനമാണെങ്കിൽ ഇവിടെ ഒരുപാട് ചെടികൾ നടുന്നുണ്ട്, അപ്പൊ ആ ചെടികളൊക്കെ നടാൻ വേണ്ടി വിത്തൊക്കെ എവിടെ നിന്നാ കിട്ടുക?
1: അപ്പം എന്റെ വീടിന്റെ അടുത്ത് ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്, കുറെ തൈകളെല്ലാം അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വരുന്ന കുട്ടികൾ കൊണ്ടുതരാറുണ്ട്, മാളുവനം കാണാൻ വരുന്ന ആൾക്കാർ തരാറുണ്ട്. ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് മാളുവനത്തിന് വേണ്ടിയിട്ട്, അതുമായി ബന്ധപ്പെട്ട് തൈകൾ എഴുതാനും ആര് തന്നു, ഏത് ദിവസം തന്നു, ആരൊക്കെയാണ് കാണാൻ വന്നത്, എല്ലാ ലിസ്റ്റും എഴുതാൻ വേണ്ടി ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതെ, ജൂലൈ 28-നാണ് ചെറിയൊരു പ്രോഗ്രാം പോലെ വെച്ചിട്ടാണ് മാളുവനം സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞ മെന്റർ ആയിട്ടുള്ള മനോജ് കുമാർ സാറ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച UAT കോളേജിലെ ടീച്ചറും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് വന്ന് കുഴിയൊക്കെ എടുത്ത് തൈകളൊക്കെ നട്ട് ആദ്യത്തെ ഒരു ഇത് ചെയ്തത്. പിന്നീട് കാണാൻ വരുന്നവര് തൈ കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പഠിച്ച മൗണ്ടാബോർ സ്കൂളിൽ നിന്ന് കുട്ടികളും ശാന്തി ടീച്ചറും വേറൊരു ടീച്ചറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കുറെ തൈകൾ കൊണ്ടുതന്നു, അതും നട്ടിട്ടുണ്ട്. ഇപ്പൊ
0: തൈ നട്ടിട്ട് പിന്നെ ഡെയിലി നമ്മൾ ഇങ്ങനെ കെയർ ചെയ്യണല്ലോ ചെടികളെ, അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുക?
1: വീടിന്റെ അടുത്ത് ഇങ്ങനെ ജോലിക്ക് സഹായിക്കാൻ വരുന്ന ഒരു അങ്കിൾ ഉണ്ട്, പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലും വരും. പിന്നെ നമ്മൾ ഈ എല്ലാ ചെടികളുടെയും ചുവട്ടില് കരിയിലയും അങ്ങനത്തെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് മഴ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ചേട്ടൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കും.
0: കുറച്ച് സ്പേസിൽ ഇങ്ങനെ ചെടികളൊക്കെ നടുമ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയത് എന്തായിരുന്നു ഇത് ഇത് തുടങ്ങുമ്പോൾ? കാരണം ഇങ്ങനെ ഒരു ആശയം വളരെ നല്ല ആശയമാണ്, പക്ഷെ അത് ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ?
1: എനിക്ക് കയറുന്ന വഴിയുടെ ആയിരുന്നു പ്രധാന പ്രശ്നം. അങ്ങനെയാണ് പിന്നെ അവിടെ സ്ലോപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. പിന്നീട് തൈകൾക്കെല്ലാം അവരെല്ലാം സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല.
0: ഇപ്പൊ പറഞ്ഞ കുട്ടികളും അതുപോലെ തന്നെ കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, ഇവരൊക്കെ എങ്ങനെയാണ് മീൻസ് ഇതിലേക്ക് കൊണ്ടുവന്നത്?
1: ടീച്ചർമാരുമായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. മൈൻഡ് എന്ന് പറഞ്ഞ ട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം അതിന്റെ അവനി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അവനി എന്ന് വെച്ചാൽ ഭൂമി, പരിസ്ഥിതി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. വീൽചെയറിൽ ഇരിക്കുന്നവർക്കും പരിസ്ഥിതി പ്രവർത്തനം ചെയ്യാൻ പറ്റും, അവർക്കും ഇതിന്റെ ഭാഗമാകാൻ പറ്റും എന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആണത്. അതിന്റെ ഭാഗമായിട്ട് ഈ കോളേജുകളെല്ലാം, സ്കൂളിലും കോളേജിലും ഞാൻ പോയിട്ടുണ്ട്, അവിടെയുള്ളവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, തൈകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരോട്ടൊരു കോണ്ടാക്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ മാളുവനത്തിന്റെ കാര്യം അവരോട് പറഞ്ഞപ്പോഴേ എല്ലാവരും റെഡി ആയിരുന്നു വരാൻ വേണ്ടിയിട്ട്, അങ്ങനെ വന്നു.
0: ഇപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് വളരെ സ്പീഡിലാണ് ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ വികസനവും, ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് എത്രത്തോളം ഉറപ്പാക്കിയാണ് ഓരോ ഇതും മുന്നോട്ട് പോകുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്?
1: ഈ വലിയ സിറ്റികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അവർക്ക് ഈ കുട്ടിമനൊക്കെ ഒരുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡെവലപ്മെന്റ് ആവശ്യമാണ് നമുക്ക്, അതിനോടൊപ്പം തന്നെ നമ്മൾ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലും കൂടി ചൂസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക് ബ്രഷിന് പകരം ബാംബു ബ്രഷ് കിട്ടും, ചീപ്പുകളാണെങ്കിലും അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരുപാട് ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെ യൂസ് ചെയ്യുക, ഒരു 10 സെന്റ് ഒന്നും വേണമെന്നില്ല, ഒരു കൊച്ചു സ്ഥലത്താണെങ്കിൽ പോലും ഒരു മരം, ഇപ്പൊ എക്സാമ്പിൾ ഒരു മാവ്, ഒരു കറിവേപ്പില, ഒരു തുളസിയില, ഇതെല്ലാം ഒരു ചെറിയൊരു മൂട്ടിൽ തന്നെ നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഒരു ചെറിയൊരു എക്കോസിസ്റ്റം ആണ്. അവിടെ ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടി കിളികൾ വരും, പൂക്കളുടെ അടുത്ത് പൂമ്പാറ്റകൾ വരും, തേനീച്ചകൾ വരും, ഔഷധ സസ്യമാവും. നമുക്ക് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത്, ഡെവലപ്മെന്റ് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ നേച്ചർ എന്ന് പറയുന്നത്.
0: അപ്പൊ ഒരു മനസ്സ് വേണമല്ലേ നമുക്ക് ആ ഒരു ചെറിയ സ്പേസിലാണെങ്കിൽ ഇത് ഒരുക്കാൻ വേണ്ടി?
1: അതെ, നമ്മൾ ഇതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഇത് താനെ വരും. ആദ്യം സ്നേഹിക്കുക പ്രകൃതിയെ.
0: ലക്ഷ്മി ആക്ച്വലി ഈ ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: എനിക്ക് കുട്ടിക്കാലം മുതലേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കുഞ്ഞിലെ ഒരു ബുക്കും പേന എടുത്ത് വരുമായിരുന്നു, എത്ര വെണ്ടയുണ്ട് അമ്മ ഇവിടെ, എത്ര മാവുണ്ട്, ഇങ്ങനെ എഴുതിയെടുക്കുമായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു, എനിക്കൊരു ഗാർഡൻ ഉണ്ടാക്കണം എന്നൊരു പ്ലാൻ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. കോളേജിൽ അടുത്തുള്ള 1-2 കുട്ടികളോടും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ആ ഒരു പഠിത്തത്തിന്റെ ഇതുകൊണ്ടായിരിക്കും അത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ പിന്നെയെന്ന് പറഞ്ഞു പറഞ്ഞ് ഒരുപാട് വർഷം അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ടുഡേ ഫോർ നേച്ചർ എന്ന് പറഞ്ഞ്. എന്റെ ലൈഫിൽ, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും, ആ ഒരു ഇൻട്രോവേർട്ട് ഉള്ളത്, ആ ഒരു കറേജ് ഇല്ലാത്തത് കൊണ്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ട്. മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാനൊക്കെ ഒരു ധൈര്യം കിട്ടിയത്.
0: ആളുകളെ ഓർക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഇത് എന്നും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു മെസ്സേജാണ്. കുറച്ച് വൈകിപ്പോയെങ്കിലും

0: എല്ലാവർക്കും മാതൃകയാക്കാവുന്ന അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ, അത് ഒരു വലിയ സന്തോഷമല്ലേ.
1: വലിയ സന്തോഷമാണ്.
0: ഈ മാളവനവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ അതിന്റെ പോസ്റ്റേഴ്സിൽ ജോയിൻസ് യു എൻ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്?
1: എന്റെ ഫ്രണ്ട് ശ്രുതിയുണ്ട്, മാളവനം ചെയ്ത് അവൾക്ക് ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ ഒരു ഇത് ചെയ്തതിൽ. അപ്പം അത് അവള് കോണ്ടാക്ട് ചെയ്ത് യു എന്റെ ഒരു സാറിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സാറിനും ഇത് ഇഷ്ടപ്പെട്ട് സാർ എന്നെ യു എന്റെ വോളണ്ടിയർ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ അതിന്റെ ഒരു പോസ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ ഗ്രൂപ്പിന്റെ ഇപ്പം ഞാനൊരു യു എൻ വോളണ്ടിയർ ആണ്.
0: ശ്രുതി വഴിയാണ് അതിലെ
1: അതെ അതെ
0: പല കാര്യങ്ങൾ പറഞ്ഞു. ഇൻട്രോവേർട്ട് ആയിരുന്നു ഒരു ഘട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് മാറി വരുന്നു. നമുക്കറിയാം നമ്മളുടെ പല ഫേസസ് വരാറുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ചിരിച്ചോണ്ടിരിക്കണം, നാളെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കും, അത് എല്ലാവർക്കും സംഭവിക്കും. മീൻസ് ആ ഒരു ലോ ആയിട്ടുള്ള ഫേസിൽ നിന്ന് കുറച്ച് മോട്ടിവേഷൻ കിട്ടി മുന്നോട്ട് വരുന്നത് പ്രത്യേകിച്ച് ആരെങ്കിലും പ്രചോദനം തന്നിട്ടാണോ?
1: ഭഗവത്ഗീത ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. കുറെ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡൗൺ ആയിട്ടിരിക്കുമ്പം തിരിച്ചു വരാൻ വേണ്ടിയിട്ടും, ചിലപ്പോൾ തോറ്റു പോകുമ്പം വീണ്ടും ജയിക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഭഗവത്ഗീത ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കർമ്മണ്യ വാദി കാരസ്ഥി മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുൽ മാദ്യ സങ്കോസ്ത കർമ്മണി. അതായത് നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ, അതിന്റെ ഫലത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അത് പാഴായി പോകത്തില്ല എന്നുള്ളൊരു ഇതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതെല്ലാമാണ് ഇൻസ്പിറേഷൻ. പിന്നെ എനിക്ക് എന്റെ സ്വപ്നങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ മുതലേ എനിക്കുള്ള ഡ്രീംസ് തന്നെയാണ് വലുതായപ്പോഴും. ഞാൻ ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് കാണുന്നതാണ് സ്വപ്നങ്ങൾ. എപ്പോഴെങ്കിലും ഡൗൺ ആയി പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും സ്വപ്നങ്ങൾ എനിക്കുണ്ട്, ഞാനിങ്ങനെ ഡൗൺ ആയി പോയി ഇരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കാൻ പറ്റില്ല. കുറച്ചു പേർക്കെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു മാറ്റം ഉണ്ടാവാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് ഭയങ്കര ഇതാണ് എനിക്ക്.
0: ആ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഷെയർ ചെയ്യാമോ നമ്മളോടൊപ്പം?
1: എനിക്ക് ഒരു പരിസ്ഥിതി പ്രവർത്തകയാണെന്നുള്ളത് വലിയ ആഗ്രഹമാണ്. അതുപോലെ എനിക്ക് ആകാശം, നൈറ്റ് സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. അതിനെപ്പറ്റി കുറെ പഠിക്കണം, അതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറെ കുട്ടി വനങ്ങൾ ഉണ്ടാക്കണം പല സ്ഥലങ്ങളിലും, സ്കൂളുകളിലും കുട്ടികൾക്കും കുറെ അവയർനെസ് കൊടുക്കണം. പിന്നെ ഡബ്ബിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ഒന്ന് ഡബ് ചെയ്യണം. പിന്നെ ഒരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട്, അതൊക്കെ പബ്ലിഷ് ചെയ്യണം.
0: ജീവിത അനുഭവമാണോ എഴുതുന്നത്? അത് സ്റ്റോറിയാണോ?
1: എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്, സ്പിരിച്വാലിറ്റി ഇഷ്ടമാണ്, ഈ സയൻസ് കോസ്മോസ് ഇഷ്ടമാണ്. ഇതിനെ മൂന്നിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിന്റെ ആശയങ്ങൾ എല്ലാം കണക്റ്റഡ് ആവുന്ന എങ്ങനെയാണ് എന്നുള്ള പ്രൂഫും സയൻസും എന്റെ ലൈഫിലെ ഞാൻ കണ്ട എക്സ്പീരിയൻസും എല്ലാം കൂടി വെച്ചിട്ട് ഒരു ബുക്ക്.
0: അതാണ് സ്വപ്നത്തിൽ വരണ്ടത് അല്ലേ?
1: അതെ അതെ.
0: ഡബ്ബിങ്ങിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ ഡബ്ബിങ് അത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ വെറുതെ ഓരോ
1: ഞാൻ ഓരോ വീഡിയോസ് വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്ന് രണ്ടിടത്ത് പോയിട്ടുണ്ടായിരുന്നു, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ സീരിയലിനകത്തായിരുന്നു, പെട്ടെന്നായിരിക്കും ഷൂട്ട് വിളിക്കുന്നത് ഡബ് ചെയ്യാൻ. ഇപ്പൊ ട്രാവൽ ഒന്നി എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിരിക്കും. അപ്പൊ ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
0: പക്ഷെ എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അല്ലേ?
1: അതെ അതെ.
0: മാളവനത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അമ്മയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഒരു മീൻസ് ഒരു ദിവസത്തെ ഷെഡ്യൂൾ ആക്ച്വലി ലക്ഷ്മിയുടെ എങ്ങനെയാണ്? രാവിലെ എണീച്ചിട്ട് ജോലി കഴിഞ്ഞിട്ട് ഏത് സമയത്താണ് ഇവിടേക്ക് വരുന്നത് മാളവനത്തിലേക്ക്?
1: എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പം ചില ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 3 മണി വരെയാണ് ഷിഫ്റ്റ്. അങ്ങനെ വരുമ്പോൾ വൈകിട്ട് സമയത്ത് വരും. അല്ലാതെ ഉച്ചയ്ക്ക് ഷിഫ്റ്റ് ഉണ്ട്, അതായത് 1 മണി മുതൽ രാത്രി 10 മണി വരെ. ആ സമയത്ത് രാവിലെ വരും. പിന്നെ ഓഫ് ഉള്ള ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഫ്രണ്ടിൽ കുറെ പൂന്തോട്ടം ഉണ്ട്, കൂടുതലും അവിടെയാണ് ഞാൻ പോയിരിക്കുക. ഒരു മാവുണ്ട്, ആ മാവ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ആ മാവിനെ ഒരു ഭൂമിക എന്ന പേരിലാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം അവിടെ കുറേ കിളികൾ വരും, കുറേ ബട്ടർഫ്ലൈസ് വരും. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രകൃതിയിലെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്.
0: ഒറ്റയ്ക്ക് ഇരുന്ന് കുറെ നേരം സംസാരിക്കുന്ന പോലെ അങ്ങനെ ചെയ്യാറുണ്ടോ?
1: തീർച്ചയായിട്ടും. ഞാൻ രാത്രിയിലത്തെ ആകാശം നോക്കുമ്പം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ മരങ്ങളെയും കിളികളെയും നോക്കുമ്പം സമയം എത്ര പോകുന്നു എന്നുള്ളത് അറിയത്തില്ല. എത്ര നേരം വേണമെങ്കിലും അവിടെ അങ്ങനെ ഒരേ ഇരിപ്പാണെങ്കിലും ഇതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും.
0: പൊതുവില് നമ്മളിപ്പം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യാ, അങ്ങനെ തരത്തിൽ ഫീൽ ചെയ്യുക. പക്ഷെ ഇപ്പൊ പറഞ്ഞൊരു കാര്യം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, പക്ഷെ നമ്മുടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞത്, അപ്പൊ ആ സമയത്ത് ആക്ച്വലി മനസ്സിലൂടെ എന്താണ് ഇപ്പൊ പറഞ്ഞു മണിക്കൂറുകളോളം അങ്ങനെ ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞു ചിന്ത, അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ആലോചിച്ചാണ് ഇരിക്കാറ്?
1: ആകാശത്തിനെ കാണുമ്പം എനിക്ക് ഇൻസ്പിറേഷൻ തരുന്ന രണ്ട് കാര്യങ്ങളാണിത്. ഇതൊക്കെ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്, എന്തൊക്കെ ഗ്രഹങ്ങളാണ്, മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടോ, എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്, സ്റ്റാർസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കും. കുറെ ഇമാജിനേഷൻ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ ചുമ്മാ അപ്പൊ ഇങ്ങനെ മിന്നി മയങ്ങി പോകും. പിന്നെ നേച്ചറുമായി ബന്ധപ്പെട്ടും ഇതൊക്കെ തന്നെയാണ്. ഓരോ പൂക്കളുടെ ആണെങ്കിലും ബട്ടർഫ്ലൈസിന്റെ ആണെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കും, അതിനെപ്പറ്റി ചിന്തിക്കും എന്താണ് എങ്ങനെയാണെന്നൊക്കെ.
0: ഇമാജിനേഷനിൽ ഒരുപാട് കഥകൾ മിന്നി മാഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ, അതും ഇതുപോലെ എപ്പോഴെങ്കിലും ഇങ്ങനെ കുറിക്കാറുണ്ടോ കാര്യങ്ങൾ?

0: അതിന് മുന്നേ നമ്മളിങ്ങനെ ഓരോ തടസ്സം തടസ്സം തടസ്സം അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരോട് എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്നാണ് ലക്ഷ്മിക്ക് പറയാനുള്ളത്.
1: നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ സാധിക്കാൻ എവിടെയെങ്കിലും വഴി കാണും, എങ്ങും ഡോർ അടഞ്ഞു കിടക്കില്ല. ആ വഴി എന്താണെന്ന് കുറച്ചൊന്ന് പീസ്ഫുൾ ആയിട്ടിരുന്ന് ചിന്തിക്കുമ്പോൾ വഴി നമുക്ക് താനേ തെളിഞ്ഞു വരും. മറ്റൊന്നും മറ്റുള്ള ആൾക്കാർ പറയുന്ന നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കാതെ നമ്മുടെ സ്വപ്നത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവാം. താമസിച്ചാണെങ്കിൽ പോലും തീർച്ചയായിട്ടും സാധിച്ചെടുക്കാൻ പറ്റും.
0: പക്ഷെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു നമ്മുടെ ആ ഒരു സ്വപ്നത്തിനെ മുറുകെ പിടിക്കണം അല്ലേ.
1: അതെ അതെ
0: ഇതിന് കണക്റ്റഡ് ആയിട്ട് തന്നെ പല ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ട് ആളുകൾ പറയുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ഓവർകം ചെയ്ത് വന്നതായിട്ട് ഓർമ്മയുള്ളത് ഷെയർ ചെയ്യാമോ?
1: പഠിക്കാൻ വിടുന്ന കാര്യത്തിൽ കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ വിട്ടാലും ജോലി ഒന്നും കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പഠിക്കാൻ വിടുന്ന എന്തിനാ, വീട്ടിൽ തന്നെ ഇരിക്കാനുള്ളതല്ലേ എന്ന്. അമ്മ ബികോം വരെ പഠിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ അത്രയും വരെ പഠിച്ച് നിർത്തരുതല്ലോ. മാത്രമല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണമെന്ന്. അതുകൊണ്ട് അമ്മ മുൻപോട്ട് കൊണ്ടുപോയി. ഇപ്പം ആ വീട് നോക്കുന്നത് ഞാനാണ് എന്ന് പറയുമ്പം അത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. അതിൽ അത്രയും പഠിക്കാൻ വിട്ടതുകൊണ്ടും ആ ഒരു ധൈര്യത്തോടെ മുൻപോട്ട് പോയതുകൊണ്ടും ഇപ്പം നല്ല രീതിയിൽ
0: ഈ
1: ലൈഫ്
0: ഒരു
1: പോകുന്നു.
0: പൊസിഷനിൽ എത്താൻ പറ്റി,
1: അതെ
0: അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി.
1: അതെ അതെ.
0: അമ്മയുടെ അച്ഛന്റെ പേര് പറഞ്ഞില്ല.
1: അച്ഛന്റെ പേര് ഉണ്ണികൃഷ്ണൻ നായർ, അമ്മയുടെ പേര് സുധർമ്മ.
0: അവർ രണ്ടുപേരുമാണ് ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ഈ ജേണിയിൽ കൂടുന്നത്. രണ്ടാമത്തെ ചേച്ചിയുടെ പേര്?
1: രണ്ടാമത്തെ ചേച്ചിയുടെ പേര് സൂര്യ, ഹസ്ബൻഡ് അനന്തു, രണ്ട് കുട്ടികളുണ്ട്. ഒന്ന് കുഞ്ഞാണ്, 28 ആയില്ല, മറ്റേ ദേവനന്ദ.
0: ഇപ്പൊ പല കാര്യങ്ങളും പറഞ്ഞു, അമ്മയോട് പഠിക്കാൻ വിടുന്ന കാര്യത്തില് പലരും പറഞ്ഞിട്ട് അമ്മ സപ്പോർട്ട് ചെയ്തിട്ട് പഠിക്കാൻ പോയ കാര്യമാണ്. അതല്ലാതെ തന്നെ പേഴ്സണലി എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ ഒരു എന്തെങ്കിലും ഒരു ഒരു നിമിഷത്തിൽ നമുക്ക് ചിലപ്പോ പറയാം, ഓ എനിക്കിത് പറ്റില്ല എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യും, അങ്ങനത്തെ ഏതെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ?
1: ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പം എവിടെയെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോകുന്നതാണെങ്കിലും ഏതെങ്കിലും സ്ഥലം യാത്ര കാണാൻ പോകാനാണെങ്കിലും ഈ യാത്രയ്ക്ക് വീൽചെയർ കയറ്റുന്നതും കാറിൽ കയറ്റുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനത്തിനാണെങ്കിലും ഇപ്പോഴും അമ്മയ്ക്ക് ഒരുപാട് അമ്മയ്ക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നിർബന്ധം പിടിച്ച് വാശി പിടിക്കുമ്പോൾ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മയെ ഞാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് സ്വപ്നം വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് പോയാൽ പറ്റും. ചിലപ്പോഴൊക്കെ ഡൗൺ ആയി പോകാറുണ്ട്, വിചാരിച്ചു പോലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച്. പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആയിട്ട് അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളതിലേക്ക് എത്തുന്നുണ്ട്.
0: ലൈഫിലും എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒരാൾക്കല്ല എല്ലാവർക്കും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഡൗൺ ആയി പോവാം, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിന് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ആവുന്നു എന്നതിലാണ് നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സമാധാനമാണെങ്കിലും സക്സസും ഇരിക്കുന്നത്. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്നവരോടായിട്ട് ലക്ഷ്മിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്?
1: നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യം പോലും നാളത്തെ വലിയ മാറ്റത്തിലേക്ക് നയിക്കും. എന്നെ പോലുള്ള വീൽചെയറിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് പേര് മാതൃകയായിട്ടുള്ളവരുണ്ട്. ഞങ്ങൾക്ക് ഈ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും ആയിക്കൂടാ? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ മനസ്സിൽ നമ്മൾ ആ ഒരു മാറ്റം കൊണ്ടുവരണം.
0: നമുക്കറിയാം പല സ്ഥലങ്ങളിൽ, ഇപ്പം ബസ്സാണെങ്കിലും ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇപ്പൊ കുറേയൊക്കെ റാമ്പ് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളും ഇന്നും ഈ പറഞ്ഞ പോലെ നിയമം ഉണ്ടെങ്കിലും ആക്സസിബിൾ അല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് ലക്ഷ്മിക്ക്?
1: എല്ലായിടവും വീൽചെയറിലുള്ളവർക്കും പോകാൻ പറ്റുന്നു, കാരണം അവരും ഈ സമൂഹത്തിന്റെ ഒരു പാർട്ടാണ്, മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. അവർക്കും എല്ലായിടത്തും പോവാനും ലൈഫിൽ ഓരോ മൊമെന്റും എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അവർക്കും സാധിക്കണം. പാർക്കോ തിയേറ്റേഴ്സ്, പലരും തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാത്ത ഒരുപാട് പേരുണ്ട്. ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാത്തവരുണ്ട്. അവർക്ക് എല്ലാവർക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറണം, ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറണം. അതിനുള്ള ഈ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അവരെയും കൂടി മുൻനിർത്തി കണ്ടുകൊണ്ട് ചെയ്യണം.
0: അതിന് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്നതിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
1: എല്ലാ സ്ഥലവും, കോളേജാണെങ്കിലും സ്കൂള്, കടകള്, ഇതെല്ലാം റാമ്പ് ചെയ്യണം എന്ന് നിർബന്ധമാക്കി പറഞ്ഞിട്ടുണ്ട്.
0: നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എത്തുമ്പോൾ എത്രത്തോളം
1: വന്നിട്ടില്ല. അപ്പൊ മൈൻഡിന്റെ ഭാഗമായിട്ട് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ റാമ്പ് ഇല്ലാത്തത് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പരാതി കൊടുത്ത് ചെയ്യിക്കുന്ന കുറെ സ്ഥലങ്ങൾ ഇപ്പൊ മൈൻഡിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ജെറിൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അപ്പൊ ആ ചേട്ടന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റാമ്പ് വെച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കൂട്ടുകാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പത്തനാപുരത്ത് നിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അധ്യായമായിരുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.

0: ഒരു ചെറിയ ഇടത്ത് ഒരു വലിയ സ്വപ്നം വളർത്തിയെടുക്കാം. ഒരു തൈ നട്ടുകൊണ്ട് ഒരു കാടിനെ സ്വപ്നം കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. പ്രകൃതിയോടുള്ള സ്നേഹവും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസവും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഉത്തരവാദിത്വ ബോധവും ഇന്നത്തെ നമ്മുടെ ലക്ഷ്മിയുടെ സംഭാഷണത്തിലൂടെ നമ്മൾക്കെല്ലാം മനസ്സിലായി.
1: പരിസ്ഥിതി പ്രവർത്തകയായ ലക്ഷ്മി എസ് നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: കിസാൻ വാണി.

ആകാശവാണി. സമയം 3:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

ജയചന്ദ്രൻ പാടിയ ഗാനം ഇനി കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ചിത്രം മിഴി രണ്ടിലും.

രമേശൻ നായർ വരികളെഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അനിയത്തിപ്രാവ്.

ആകാശഗംഗ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും സുജാതയും പാടിയ ഗാനം.

യേശുദാസ് പാടിയ ഗാനം. വരികൾ യൂസഫ് അലി കേച്ചേരി. സംഗീതം മോഹൻ സിതാര. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ സമയം 4 മണി.
1: ഡൽഹി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: അനശ്വര.
2: സ്ഥലം?
3: നേമം.
2: എന്ത് ചെയ്യാണ് ഇപ്പോ?
3: PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു.
2: ഏത് കോഴ്സൊക്കെയാണ് കഴിഞ്ഞതൊക്കെ?
3: ഡിഗ്രി
2: ഏതായിരുന്നു?
3: BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ.
2: വീട്ടിൽ ആരെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഉണ്ടോ?
3: മാരീഡാണ്. ഹസ്ബൻഡിന്റെ അമ്മ അച്ഛനൊക്കെ ജോലിയുണ്ട്.
2: അതൊക്കെയാണോ ഇതിലോട്ട് വരാൻ ഒരു ഇൻസ്പിറേഷൻ?
3: അതെ.
2: എങ്ങനെയാണ് പഠനമൊക്കെ?
3: പഠനം നന്നായിട്ട് പോകുന്നു. സെൽഫ് സ്റ്റഡിയും കമ്പനി സ്റ്റഡിയും.
2: എത്ര പേരുണ്ട് കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ?
3: 4 പേര്.
2: എങ്ങനെയാണ് നിങ്ങളുടെ പഠന സമയമൊക്കെ?
3: ഞാനൊരു 9:30 to 5 വരെ ഇരിക്കും.
2: ഇടയ്ക്ക് ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
3: കുറച്ച് സമയമൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യും, കുറച്ച് സമയം നമ്മൾ സംസാരിക്കും. അങ്ങനെയൊക്കെ.
2: അല്ലെങ്കിൽ പിന്നെ തലയൊക്കെ പെരിക്കൂലേ?
3: പെരിക്കും. വായിക്കാൻ, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ച് മാസം മുമ്പ് ഇടുക്കി പോയിട്ടുണ്ടായിരുന്നു.
2: ഇടുക്കി വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ?
3: ആ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്.
2: അപ്പോൾ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ?
3: ആ, ലക്ഷദ്വീപ് കാണണം എന്നാഗ്രഹമുണ്ട്. കണ്ടാൽ കുറച്ച് കേരളം പോലൊക്കെ നേച്ചറൊക്കെ തോന്നിയിട്ടുണ്ട്. കടലൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണുന്നത്, അതിലെ കുറെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്.
2: അവിടുത്തെ പവിഴ പുറ്റും,
3: മീനിനെ ഒക്കെ കുറെ അടുത്തൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്.
2: പാടുന്നതാണോ?
3: അല്ല.
2: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
3: ഇല്ല, പാടത്തിൽ ഇല്ല. പാട്ട് ഇഷ്ടം, മെലഡിയാണ് കൂടുതലും സമയം കേൾക്കുന്നത്.
2: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: പൂവേ പൂവേ പാലപ്പൂവേ.
2: ദേവദൂതൻ എന്ന സിനിമ അല്ലേ?
3: അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: അനഘ.
0: സ്ഥലം?
1: പരശുവിക്കൽ പാറശാല.
0: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ?
1: യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്നേ.
0: ക്ലാസ് ഉള്ളപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വരാറുണ്ടോ?
1: ഇല്ല, ഇവിടെ അങ്ങ് കുറച്ച് ദൂരമല്ലേ, നടന്നൊക്കെ വരണമല്ലോ, അങ്ങനെ വരാറില്ല.
0: ക്ലാസ് ഒന്നും കട്ട് ചെയ്യണ്ട. ഏത് വിഷയമാണ് അവിടെ?
1: ബി എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ.
0: അപ്പോൾ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ?
1: ക്ലാസ് ഒക്കെ കൊള്ളാം. പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പം നമ്മുടെ രാജ്യത്തിനെ പറ്റിയും അതിൻ്റെ ഒരു ഭരണ രീതികളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷെ പൊളിറ്റിക്സിൽ അത് മാത്രമല്ല ഉള്ളതെന്ന് ഇങ്ങോട്ട് വന്ന ശേഷമാണ് എനിക്ക് ശരിക്കും മനസ്സിലായി. പ്ലസ് വൺ പ്ലസ് ടുവിലാണ് പൊളിറ്റിക്കൽ സയൻസിനോട് ഒരു ഇഷ്ടം വരുന്നത്. അതിനെൻ്റെ സാറും ഒരു മീന ആളാണ്. സാമെന്നാണ് സാറിൻ്റെ പേര്. ഞാൻ നേരത്തെ ഗൾസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഒരു ഇഷ്ടം വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കണം. അപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളൂ. തിരുവനന്തപുരത്തെ മൂന്ന് കോളേജിലേ ഉള്ളൂ. അങ്ങനെ വന്നതാണ്.
0: അപ്പോൾ എന്തായാലും ആസ്വദിച്ച് ഇങ്ങനെ പഠനം തുടരുകയാണല്ലോ.
1: അതെ.
0: കോളേജ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം പഠനവും കൂട്ടുകാരും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? പഠനത്തിനോടൊപ്പം എൻജോയ്മെന്റ് എല്ലാം വേണം.
1: ഇത് വേറൊരിടത്തും കിട്ടത്തില്ല.
0: അപ്പോ അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: അങ്ങനെ ഒരുപാടൊന്നുമില്ല. വെള്ളം ഉണ്ടാവുന്ന ഒരു അഞ്ചോ ആറോ.
0: നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് മതി.
1: അതെ അതെ, ആവശ്യമില്ലാതെ ഒരുപാട് പേരുണ്ടാക്കിയിട്ട്.
0: എന്തിനു ചുമ്മാ? അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ചേർന്നപ്പോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
1: ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഇതേപോലെ യാത്ര ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ പോവാ, ഫുഡ് കഴിക്കാനായാൽ പോലും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ചെറിയ ക്യുസ്, പിന്നെ എന്തെങ്കിലും ഡിസ്കഷൻസ്, എന്തെങ്കിലും ഒരു മെയിൻ ടോപ്പിക് എടുക്കുക, അതുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചിലതപ്പോൾ ചുമ്മാ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എഴുതും, കളിക്കും, എന്തെങ്കിലും ചെയ്യും.
0: പാടുന്ന ആളാണോ?
1: പാടാറില്ല.
0: രക്ഷയില്ല?
1: ഇല്ല, പാട്ടുകേക്കാറുണ്ട്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പുതുമഴയായി, ചാർലി സിനിമയിലെ.
0: ദുൽഖർ സൽമാനൊക്കെ ഇഷ്ടമാണ്?
1: ക്യാരക്ടർ ഇഷ്ടം വരും.
0: നല്ല സിനിമകളെ കാണുന്ന ആളാണ്.
1: അല്ല, എല്ലാം കാണും, കണ്ടാലല്ലേ അറിയാൻ പറ്റൂ നല്ലതാണോ മോശമാണോ.
0: അങ്ങനെ പറയൂ.
1: അതെ.
0: എങ്ങനെ തിയേറ്ററിൽ പോയി കൂട്ടുകാരോടൊപ്പം സിനിമ കാണാറുണ്ട്?
1: കൂട്ടുകാരോടൊപ്പം പോവാറൊന്നും ആയിട്ടില്ല, പക്ഷെ ഫാമിലിയായിട്ട് പോവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഐ ആം ഗെയിം ഇറങ്ങിയില്ലായിരുന്നോ? ദുൽഖറിന്റെ തന്നെയാണ്. അത് കൊള്ളാം. പക്ഷെ
0: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: താങ്ക്സ്.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: ഷിജു, വടകര.
0: തിരുവനന്തപുരത്ത് ഇങ്ങനെ സ്ഥലം കാണാൻ വന്നതാണോ?
1: കെ എസ് ആർ ടി സിയിലാണ് ജോലി ചെയ്യുന്നത്. യൂണിയൻ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതിനിടയ്ക്ക് കുറച്ച് സമയം ഒന്ന് മൃഗശേഷം കാണാൻ ഇറങ്ങിയതാണ്.
0: എത്ര വർഷമായി കെ എസ് ആർ ടി സിയിലെ കയറിയിട്ട്?
1: കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ 22 വർഷമായി.
0: അത്രയും ഒരു നീണ്ടൊരു അനുഭവ സമ്പത്തുള്ള ഒരാളാണ്.
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല. അത്യാവശ്യം നിലവിൽ കെ എസ് ആർ ടി സി സാഹചര്യങ്ങളൊക്കെ അറിയാലോ. എന്തായാലും വലിയ പ്രയാസങ്ങളിൽ അതങ്ങനെ പോകുന്നുണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഭാര്യ, രണ്ട് കുട്ടികൾ.
0: മക്കളൊക്കെ എത്രയാണ്?
1: രണ്ട് പെൺകുട്ടികളാണ്. മൂത്തമ്മള് പ്ലസ് ടു കഴിഞ്ഞു. എണ്ണത്തള്ളി സെവൻത് സ്റ്റാൻഡേർഡ്.
0: തിരുവനന്തപുരത്ത് ഇടയ്ക്കൊക്കെ വരാറുണ്ടോ?
1: അല്ലേ, ജോലി സംബന്ധമായിട്ട് മറ്റാലും കുട്ടികളുടെ കൂടെ ഒക്കെ വരാറുണ്ട്.
0: അപ്പോൾ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ പറയും?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷം കിട്ടുന്ന സ്ഥലമാണ്. നഗരത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഒരു പച്ചപ്പ് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണല്ലോ.
0: ഇവിടെ സൂയിലൊക്കെ പോയോ?
1: ഇല്ല, പോയിട്ടില്ല. വരാൻ പറ്റിയ ഇറങ്ങിയത്. അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് കയറി കുറച്ച് പേരും കൂടി വരാനുണ്ട്. അതിനുണ്ട് കാത്തിരിക്കുകയാണ്.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, അത്യാവശ്യം പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. കേൾക്കാറും ഇഷ്ടപ്പെടുന്നതും പഴയ പാട്ടുകൾ തന്നെയാണ്.
0: പെട്ടെന്നൊരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന അതിൻ്റെ സംഗീതമാണോ വരികളാണോ?
1: രണ്ടും ശ്രദ്ധിക്കാറുണ്ട്. വരികളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. ചില ഈണങ്ങൾ നമ്മളെ കൂടുതൽ ആകർഷിക്കാറുണ്ട്. മെലഡി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
0: ജോലി തിരക്ക് കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടാറില്ല പൊതുവിൽ. എങ്കിലും കൂടുതൽ സമയം ഗ്രാഫിക് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട്.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഫ്രീലാൻഡിട്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പ്രിന്റിങ് മേഖലയിലായിരുന്നു കുറച്ചു കാലം. അപ്പം അങ്ങനെ ആ മേഖല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ വർക്കുകൾ എന്തെങ്കിലും വിളിക്കാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: മെല്ലെ മെല്ലെ മുഖപടം എന്നാ. മെല്ലെ മെല്ലെ മുഖപടം.

0: നമസ്കാരം, പേരെന്താ?
1: വിഷ്ണുപ്രിയ.
0: സ്ഥലം?
1: കൊട്ടാരക്കര.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാനിപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പൊളിറ്റിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി കോളേജ്.
0: എങ്ങനെ പോകുന്നു കോളേജ് ജീവിതമൊക്കെ?
1: നല്ലതായിട്ട് പോകുന്നു, നല്ല കോളേജാണ്.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഭാവിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, നല്ലൊരു ഗവൺമെന്റ് ജോലി വേണം, പിന്നെ സിവിൽ സർവീസിനോട് താല്പര്യമുണ്ട്.
0: ഇപ്പോഴേ അതിന് വേണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: കാര്യമായ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ളൊരു ഇതാണ്.
0: അപ്പോൾ ചെറിയ തോതിൽ എന്തൊക്കെ ഉണ്ട്?
1: ഞങ്ങൾ പഠിക്കുന്നത് സിലബസ് അതുമായിട്ട് കുറച്ച് അലൈൻ ചെയ്ത് കിടക്കുവാണ്, അത്രേ ഉള്ളൂ.
0: സിവിൽ സർവീസിനോടൊക്കെ താല്പര്യമുണ്ട്?
1: ആ, താല്പര്യമുണ്ട്.
0: എന്താണ് അതിലോട്ടൊരു ഇഷ്ടം തോന്നാൻ കാരണം?
1: നമുക്കൊരു ഒരു വൈഡ് സ്പെക്ട്രം കിട്ടും, ആൾക്കാരെ സെർവ് ചെയ്യാനായാലും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സജഷൻ കൊടുക്കാനായാലും ഒരു പവർ കിട്ടും. അതിനു വേണ്ടിയുള്ള

0: കാരണം പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണല്ലോ.
1: പഴയ പാട്ടുകൾ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആണ്, കുറച്ച് ഡെപ്ത് ഉണ്ട്, കേൾക്കാനും ഇമ്പോ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട്
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗമോ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ കണ്ടിട്ടുണ്ട്, നല്ല സിനിമ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്.
0: അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321. അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ആരാണെന്ന് മനസ്സിലായില്ലല്ലോ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിയില്ലേ. ആരായിരുന്നു?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശകാരൻ. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
2: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
2: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ

0: നീയും ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ് പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന ബി കെ ഹരിനാരായണൻ, ഇപ്പോൾ രാജേഷ് എന്നിവർ.
1: സംഗീതം 30 മിനിറ്റ് 45 സെക്കൻഡ്. FM ബാൻഡിൽ 100

0: അപ്പം മറ്റു മാറ്റങ്ങൾ വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത KYC
1: സൂരജ് സന്തോഷ് പാടിയ
0: ചാനലുകളിലൂടെ
1: സന്തോഷ് വർമ്മയുടെ വരികൾ ബിജു ബാലിന്റെ സംഗീതം
0: RBI പറയുന്നു
2: KYC ആദ്യത്തെ ചുവടുവെപ്പ്.

0: ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ഇനി ഒരു മറവിയ
2: ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.
1: ബിജു നാരായണനും
2: ഹരിനാരായണൻ വരികൾ എഴുതി, രാഹുൽ രാജ് ഈണം
1: എഴുതി,
2: നിഖിൽ മാത്യു ആലപിച്ച ഗാനം,
1: സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: ഇപ്പോൾ കേട്ട ഗാനം പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാർ പാടിയത്.
2: ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. ചിത്രം സുന്ദര പുരുഷൻ.
2: ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ

0: എം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം
1: അദ്യതനെ
0: സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ
1: സമയം
0: സംസ്കൃത ചലച്ചിത്ര ഇതിഹാസഃ ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി ശ്രീമതി അമ്പിളി ഗോപിനാഥ്. സംസ്കൃത ചലച്ചിത്ര ഇതിഹാസഃ. ആധുനിക യുഗേ ചലച്ചിത്രം ജീവനസ്യ ഏകം അഭിന്നം ഭാഗമസ്തി. ചലച്ചിത്രം ജനാനാം മനോരഞ്ജനസ്യ പ്രമുഖം സാധനമസ്തി. ചലച്ചിത്രസ്യ മാധ്യമേന വിവിധാഃ കഥാഃ ഘടനാഃ ഭാവനാഃ ച സരളതയാ ജനാനാം സന്മുഖേ പ്രസ്തുത്യന്തേ. ചലച്ചിത്രേഷു സാമാജികാഃ ഐതിഹാസികാഃ പൗരാണികാഃ ഹാസ്യപ്രധാനാഃ ച വിഷയാഃ ദൃശ്യന്തേ. ഉത്തമാണി ചലച്ചിത്രാണി ജനാനാം ജ്ഞാനം വർദ്ധയന്തി, സന്മാർഗസ്യ മഹത്വം ബോധയന്തി, സാമാജിക സമസ്യാഃ പ്രകാശയന്തി ച. ചലച്ചിത്രസ്യ പ്രഭാവഃ ബാലകാനാം യുവകാനാം ച ജീവനേ അപി ദ്രഷ്ടും ശക്യതേ. അതഃ ചലച്ചിത്രസ്യ ചയനേ

സമാജസ്യ ച ഉന്നതിഃ ഭവിതുമർഹതി. അദ്യതനകാലേ ചലച്ചിത്രദർശനസ്യ സാധനാനി അപി ബഹൂനി സന്തി. ദൂരദർശനി ചിത്രഗൃഹേഷു സംഗണകേഷു ചലദൂരവാണ്യാം ച ചലച്ചിത്രാണി ദ്രഷ്ടും ശക്യന്തി. ആധുനിക പ്രൗദ്യോഗിക്യാഃ വികാസനേന ചലച്ചിത്രാണാം നിർമ്മാണേ അപി നൂതനാനി തന്ത്രജ്ഞാനാനി പ്രയുജ്യന്തി. ഭാരതീയ ചലച്ചിത്രാണാം ഭാരതീയ സംസ്കൃതോ സമാജേ ച മഹത്വപൂർണം സ്ഥാനമസ്തി. ഭാരതദേശഃ വിവിധ ഭാഷാണാം വിവിധ സംസ്കൃതീനാം വിവിധ പരമ്പരാണാം ച ദേശഃ അസ്തി.

ഗുജറാത്തി ഇത്യാദിഷു ബഹുഷു ഭാഷാസു ചലച്ചിത്രാണി നിർമീയന്തെ. ഭാരതീയ ചലച്ചിത്രസ്യ ഇതിഹാസഃ ദീർഘഃ അസ്തി. മൂകചലച്ചിത്രാണാം കാലാത് ആരഭ്യ ഭാരതീയ ചലച്ചിത്രക്ഷേത്രേ ബഹവഃ പരിവർത്തനാഃ അഭവത്. ഭാരതീയ ചലച്ചിത്രാണി ഭാരതസ്യ കലാസംസ്കൃതീനാം പരമ്പരാണാം ച പ്രതിനിധിത്വം കുർവന്തി. താനി ഭാരതസ്യ വിവിധതായാഃ പ്രതിഭായാഃ സംസ്കൃതേഹേ ച സുന്ദരം പ്രതിബിംബമേവ. ഭാരതീയ ചലച്ചിത്രക്ഷേത്രേ സംസ്കൃതഭാഷായാഃ ചലച്ചിത്രാണാം അപി വിശിഷ്ടം സ്ഥാനമസ്തി. സംസ്കൃതം ഭാരതസ്യ പ്രാചീനതമ സമൃദ്ധാ ച ഭാഷാ അസ്തി. സംസ്കൃതചലച്ചിത്രസ്യ ഇതിഹാസഃ ഭാരതീയ ചലച്ചിത്രസ്യ തുലനതയാ അല്പഃ അസ്തി. തഥാപി സംസ്കൃതചലച്ചിത്രേഷു ഭാരതീയ സംസ്കൃതേഹ പരമ്പരായാഃ ദർശനസ്യ നൈതികമൂല്യാനാം ച സുന്ദരം ദർശനം ഭവതി. സംസ്കൃതഭാഷായാഃ മാധുര്യം നൃത്യം സംസ്കാരാഃ ച ഏതേഷു ചലച്ചിത്രേഷു വിശേഷതയാ പ്രദർശ്യന്തി. സംസ്കൃതചലച്ചിത്രാണാം പ്രമുഖഃ ഉദ്ദേശ്യഃ കേവലം മനോരഞ്ജനം ന അപിതു സംസ്കൃതഭാഷായാഃ ഭാരതീയ സംസ്കൃതേശ്ച സംരക്ഷണം പ്രചാരണം ച അസ്തി. ആദിശങ്കരാചാര്യഃ പ്രഥമഃ സംസ്കൃതചലച്ചിത്രം. സംസ്കൃതഭാഷായാം നിർമ്മിതം പ്രഥമം പൂർണ്ണദൈർഘ്യ ചലച്ചിത്രം ആദിശങ്കരാചാര്യഃ ഭവതി. അസ്യ ചലച്ചിത്രസ്യ കഥാവസ്തുഃ ജഗദ്ഗുരോഃ ആദിശങ്കരാചാര്യസ്യ ജീവനം ആധൃത്യ രചിതാ അസ്തി. ശങ്കരാചാര്യഃ ഭാരതസ്യ മഹാൻ ദാർശനികഃ ആത്മീയഗുരുഃ വേദാന്തവിദ്വാൻ ച ആസീത്. സഹ അദ്വൈതവേദാന്തസ്യ പ്രചാരം കൃതവാൻ. അസ്മിൻ ചലച്ചിത്രെ ബാലശങ്കരസ്യ ജന്മ ബാല്യകാലഃ മാതുഃ ആരാധന സന്യാസസംഗ്രഹണം ഗുരോഃ അന്വേഷണം വേദാധ്യയനം ദേശഭ്രമണം ഇത്യാദയാഃ പ്രസംഗാഃ മനോഹരരൂപേണ ചിത്രിതാഃ സന്തി. ചലച്ചിത്രേ ശങ്കരാചാര്യസ്യ ജ്ഞാനപിപാസ വൈരാഗ്യം മാതൃഭക്തിഃ ഗുരുഭക്തിഃ ധർമ്മനിഷ്ഠാ ച പ്രഭാവശാലിരൂപേണ പ്രദർശിതാഃ സന്തി. അസ്യ ചലച്ചിത്രസ്യ പ്രമുഖം വൈശിഷ്ട്യം അസ്യ സംസ്കൃതഭാഷായാഃ പ്രയോഗഃ അസ്തി. സംസ്കൃതസ്യ ഗാംഭീരത മാധുര്യം ശാസ്ത്രീയത ച ചലച്ചിത്രസ്യ വാതാവരണം അധികം പ്രഭാപൂർണം കരോതി. ചലച്ചിത്രേ ഭാരതീയദർശനസ്യ വേദാന്തസ്യ ആധ്യാത്മികചിന്തനസ്യ ച സുന്ദരം പ്രസ്തുതീകരണം ദൃശ്യത്തെ. അസ്യ ചലച്ചിത്രസ്യ നിർദ്ദേശനം ജി വി അയ്യർ മഹാശയേന കൃതം. അസ്യ ചലച്ചിത്രസ്യ ഉത്കൃഷ്ടതായി രാഷ്ട്രീയസ്തരേ അപി സമ്മാനഃ പ്രാപ്തഃ. ഭഗവത്ഗീത ദ്വിതീയം സംസ്കൃത ചലച്ചിത്രം. ആദിശങ്കരാചാര്യ ഇതി പ്രഥമ ചലച്ചിത്രസ്യ പശ്ചാത്ത് സംസ്കൃതഭാഷായാം നിർമ്മിതം ദ്വിതീയം പ്രമുഖം ചലച്ചിത്രം ഭവതി ഭഗവത്ഗീത. ഇതം ചലച്ചിത്രം ജി വി അയ്യർ മഹോദയേന നിർദ്ദേശിതം. 390,900 വർഷേ ഇതം ചിത്രം പ്രദർശിതം. അസ്മിൻ ചലച്ചിത്രേ മഹാഭാരതസ്യ യുദ്ധഭൂമൌ ശ്രീകൃഷ്ണേന അർജുനായ പ്രദത്തഃ ഭഗവത്ഗീതായാഃ

0: ഉപദേശഃ മുഖ്യവിഷയരൂപേണ പ്രസ്തുതഃ അസ്മിന് ചലച്ചിത്രേ ശ്രീകൃഷ്ണസ്യ അർജുനസ്യ ച സംവാദഃ പ്രഭാവപൂർണതയാ ചിത്രിതഃ അസ്തി. അർജുനഃ യുദ്ധഭൂമൌ സ്വജനാൻ ദൃഷ്ട്വാ മോഹഗ്രസ്ഥഃ ഭവതി. തദാ ശ്രീകൃഷ്ണഃ തസ്മൈ കർമ്മയോഗസ്യ ജ്ഞാനയോഗസ്യ ഭക്തിയോഗസ്യ ച മഹത്വം ബോധയതി. കർമ്മണ്യേവ അധികാരാസ്തി ഇത്യാദയഃ ഗീതായാഃ പ്രസിദ്ധാഃ ആദേശാഃ അസ്യ ചലച്ചിത്രസ്യ പ്രമുഖഭാഗാഃ സന്തി. ചലച്ചിത്രസ്യ അസ്യ വിശേഷതാ അസ്തി യത് സമ്പൂർണം കഥാനകം സംസ്കൃതഭാഷായാമേവ പ്രസ്തുതമസ്തി. ചലച്ചിത്രസ്യ മാധ്യമേന ഭഗവത്ഗീതായാഃ മഹാൻ സന്ദേശഃ ജനസാമാന്യേഷു പ്രസാരിതഃ അഭവത്. പ്രിയമാനസം തൃതീയം സംസ്കൃതചലച്ചിത്രം. സംസ്കൃതചലച്ചിത്രേഷു തൃതീയ സംസ്കൃതചലച്ചിത്രസ്യ പ്രിയമാനസം ഇതി ചലച്ചിത്രസ്യ വിശേഷം സ്ഥാനമസ്തി. പ്രിയമാനസം പഞ്ചദശാധികദ്വിസഹസ്രതമേ വർഷേ നിർമ്മിതമസ്തി. അസ്യ ചലച്ചിത്രസ്യ നിർദ്ദേശകഃ തഥാ പഠകഥാകാരഃ വിനോദ് മംഗലഃ ആസീത്. ചലച്ചിത്രസ്യ അസ്യ നിർമ്മാണം സോമാ ക്രിയേഷൻസ് സംസ്ഥയാ കൃതം. കേരളദേശീയസ്യ പ്രസിദ്ധസ്യ കവിപണ്ഡിതസ്യ ഉണ്ണായി വാര്യർ മഹാശയസ്യ ജീവനമധികൃത്യ നിർമ്മിതം ഇതം ചലച്ചിത്രം. അസ്യ കവേഹ പ്രസിദ്ധകൃതിഃ നളചരിതം ആട്ടക്കഥ അസ്യ ചലച്ചിത്രസ്യ പ്രമുഖവിഷയഃ അസ്തി. ചലച്ചിത്രേ സ്വസ്യ മഹാൻ കാവ്യകൃതിം പൂർണ്ണാം കർത്തും പ്രയതമാനസ്യ ഉണ്ണായി വാര്യർ മഹാഭാഗസ്യ ജീവനസ്യ അന്തിമകാലഃ ചിത്രിതഃ അസ്തി. പ്രിയമാനസസ്യ വിശേഷത തസ്യ കലാത്മക പ്രസ്തുതിഃ അസ്തി. ചലച്ചിത്രേ സംസ്കൃത സംവാദൈഃ സഹ കഥാകേളിഃ മുദ്ര സംഗീതം ച പ്രഭാവപൂർണതയാ പ്രയുക്താനി സന്തി. സപ്തദശശതകസ്യ കേരളസ്യ കലാസംസ്കൃത പരമ്പരായാഃ സുന്ദരം ചിത്രണം അസ്മിന് ചലച്ചിത്രേ ദൃശ്യതി. ആദിശങ്കരാചാര്യഃ തഥാ ഭഗവത്ഗീത ഇത്യനന്തരം ബഹൂനാം വർഷാണാം വിരാമാനന്തരം ഏതത് ചലച്ചിത്രം നിർമ്മിതം. ഏതത് കേരളദേശീയ നിർമ്മിതം പ്രഥമം സംസ്കൃത ചലച്ചിത്രമപി ഇതി വ്യാപകതഃ ഉല്ലിഖ്യതി. പ്രസ്തുത വർഷസ്യ ശ്രേഷ്ഠം സംസ്കൃത ചലച്ചിത്രം ഇതി ത്രിഷഷ്ടിതമേ ശാസ്ത്രീയ ചലച്ചിത്ര പുരസ്കാരേ പ്രിയമാനസം പുരസ്കൃതം. പ്രിയമാനസം കേവലം സംസ്കൃതഭാഷായാം നിർമ്മിതം ചലച്ചിത്രം നാസ്തി, അപി തു കേരളസ്യ സാഹിത്യസ്യ കഥാകേളികലായാഃ സംഗീതസ്യ സംസ്കൃതഭാഷായാഃ ച സമന്വയം ദർശയത് മഹത്വപൂർണം കലാസൃജനം അസ്തി. സംസ്കൃതചലച്ചിത്രേഷു ഇഷ്ടിഃ ഇതി ചലച്ചിത്രസ്യ വിശേഷം സ്ഥാനമസ്തി. ഇഷ്ടിഃ ഷോഡശാധികദ്വിസഹസ്രതമേ വർഷേ നിർമ്മിതം സംസ്കൃതചലച്ചിത്രമസ്തി. അസ്യ ചലച്ചിത്രസ്യ നിർദ്ദേശകഃ ലേഖകഃ തഥാ പഠകഥാകാരഃ ഡോക്ടർ ജി പ്രഭാ ആസീത്.
1: കിഷോർ കുമാർ പാടിയ
0: ഗാനം. ചലച്ചിത്രേ പ്രസിദ്ധ അഭിനേത നെടുമുടി വേണു പ്രമുഖ ഭൂമികാം നിർവഹതി. ചലച്ചിത്രസ്യ കഥാ കേരളദേശീയ വിദ്യമാനസ്യ നമ്പൂതിരി സമുദായസ്യ സാമാജിക ജീവനമധികൃത്യ രചിതാ. ചലച്ചിത്രേ രൂഢിവാദിനാം സാമാജിക പരമ്പര

0: കുറിച്ച് പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് ശാസ്താം പാട്ട് അവതരിപ്പിക്കുന്നത് കമുകുഞ്ചേരി ശശിയും സംഘവും.
2: നിങ്ങൾ കേട്ടത്

പാട്ടുകളത്തിൽ ശാസ്താം പാട്ട് അവതരിപ്പിച്ചത് കമുകുഞ്ചേരി ശശിയും സംഘവും. പങ്കെടുത്തവർ ചന്ദ്രശേഖരക്കുറുപ്പ്, സുരേന്ദ്രൻ നായർ, ജയകുമാർ, രാധ.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ആവീകരണ സമയത്ത്
1: ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിൽസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ദേവപ്രിയ വി ജി പാടിയത് ഗോവർദ്ധന ഗിരിധാര എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: ലീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. മ്യൂസിക് ടൈം, ദി ഈഗിൾസ്. 8:00 നാടകം ബുദ്ധപദം, രചന പി ജി സദാനന്ദൻ, സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകിയവർ സജ്ജന ചന്ദ്രൻ, വക്കം ബോബൻ, ലോലിതകുമാരി, രജു ആർപ്പിള്ള, സൊഹറാമ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ. 8:35 വാർത്താ ബുള്ളറ്റും, 9:15 കായിക ലോകം. മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം ആദ്യഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00

0: സേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന റിപ്പോർട്ട്. 11:55 മുതൽ എഫ്എം ഗോൾഡ് ഡൽഹിയിൽ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചു. 6:00 ഉഷമലരി. പി ഭാസ്കരൻ എഴുതിയ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത. ആലാപനം ആരോമിൽ ബി എസ്. 6:15 ഉദയഗീതം ക്രിസ്തീയ ഗാനങ്ങൾ. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ. റിയൽ ജൂലിയേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം. ലളിത സംഗീത പാഠം. രചന എം കെ ശ്രീകുമാർ. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിതറ എസ് ദിലീപ് കുമാർ. പഠിക്കുന്നത് റിജി ശിവദാസ്. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. മരണമൊഴി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും അഡ്വക്കേറ്റ് അജിത് കുമാർ ടിയാർ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 മുതൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. 12:00 ഏകദാര ലളിത സംഗീത പരിപാടി. എസ് ജാനകി ദേവി പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിന്. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി. ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 റേഡിയോ റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ കൊല്ലത്ത് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. 4:00 രശ്മി. കൊല്ലം കുണ്ടയം ജി എം എൽ പി എസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻ. 5:00 മൊഴിയുറവുകൾ. പൊതുപ്രവർത്തന രംഗത്തെയും ജയിൽവാസകാലത്തെയും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പരിപാടി. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തി ഗാനങ്ങൾ. സുജാത പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം മുദ്ര യോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:30 വയലും വീടും. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്ര പരിപാടി. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സ്വനിധി പദ്ധതി. 9:15 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. 10:00 രേവി വാസരി അഖില ഭാരതീയ സംഗീതസഭ എസ് സുപ്രദീപ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴി കച്ചേരി. 11:00 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന റിപ്പോർട്ട്. 11:25 ലെഫം ഗോൾഡ് ഡൽഹിയിൽ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്ത് പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൗൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12-ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Valsa Williams. The Election Commission today said that booth-level officers, BLOs, will visit the homes of individuals who have been issued notices during the ongoing Special Intensive Revision, SIR, to collect the required documents. The BLOs will subsequently upload the documents on the ECI Net platform. The decision was taken during a meeting held by the Election Commission in New Delhi. The Commission clarified that such persons will not be called for hearing by the Electoral Registration Officer. It said that hearings will be conducted only in exceptional circumstances, preferably through online mode. The Commission also said if a hearing is required, the elector may authorize any adult member of their family to appear on their behalf. SIR has already been completed in 20 states and UTs, including Bihar and West Bengal. The Commission reiterated that the order for the SIR was issued for all the states and UTs with the unanimous approval of the Commission. The Commission said any person whose name has been left out during SIR and wants to include their name can apply to the concerned Electoral Registration Officer. Chief Justice of India Surya Kant has said that drug abuse among children should be viewed not only as a public health issue, but also as a matter of child protection. He was speaking at a seminar in Patna today on restoring childhood, preventing drug abuse and reintegration of children in need of care and protection. The Chief Justice stressed the need to ensure that children affected by substance use are provided safety, treatment, counselling, rehabilitation and opportunities to resume education and family life. Chief Justice of India, Justice Surya Kant, today inaugurated the country's first victim rights centre in Patna. The first of its kind victim rights centre in the country has been established on the premises of the Bihar State Legal Services Authority. The centre will provide legal rights and essential assistance under one roof to victims of various crimes, including invisible victims.
2: Address is one important barrier by helping a person navigate entitlements that already exist. But there is another barrier that arises even earlier. A person may not even know where to run, where to turn, or the justice system may simply not reach them. The initiative we have launched today seeks to address that wider gap. They take justice closer to people who too often struggle to access to it.
1: Union Home and Cooperation Minister Amit Shah today said the blue economy holds immense potential for Kerala's future and the cooperative sector must be able to tap into it. He was speaking while inaugurating various development initiatives under the aegis of the National Cooperative Consumers Federation of India, NCCF, at Kundara in Kerala. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his monthly radio program Mann Ki Baat on Akashvani at 11 a.m. tomorrow. It will be the 138th episode. The program will be broadcast across the entire Akashvani and Doordarshan network, the AIR News website and the news on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashvani will broadcast the program in regional languages immediately after the Hindi broadcast. U.S. President Donald Trump has shared a map depicting the Strait of Hormuz as Trump Strait after rejecting an Iranian seven-day framework aimed at reopening the strategically vital waterway. According to media reports, Mr. Trump reiterated that Iran would not be allowed to acquire a nuclear weapon. Both the Indian men's and women's kabaddi teams today won gold medals at the Aichi Nagoya Asian Games 2026 in Japan. The Indian men's kabaddi team clinched gold, beating Iran 40-34. The Indian women's team also edged out Iran in a tense final clash, winning the contest by a 37-34 margin. India has made a strong medal haul at the Asian Games today, adding 6 medals across kabaddi, athletics, shooting and squash. India currently placed 10th in the medal standings and its overall tally has reached 29 with 4 gold, 12 silver and 13 bronze. In athletics, Tajinder Pal Singh Toor won the silver medal in the men's shot put with a throw of 20.64 meters. And with that, we end this news bulletin.
3: ആകാശവാണി ദേവികുളം
4: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം
3: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ
5: ജില്ലയിൽ ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 200,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിക്ക് കൊടുമ്പ് അമ്പലക്കടവിൽ തുടക്കം കുറിച്ചു. 200,000 രൂപ ചെലവിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു നിർവഹിച്ചു. ജില്ലയിലെ കോങ്ങാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. ഭാഷ കേവലം ആശയവിനിമയോപാധി മാത്രമല്ലെന്നും സംസ്കാരവും പാരമ്പര്യവുമായി ഇഴചേർന്ന് നിൽക്കുന്ന വികാരമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ പ്രചരിച്ചതോടെ ആഗോളതലത്തിൽ നിലനിന്നിരുന്ന ജനാധിപത്യമടക്കമുള്ള ആശയങ്ങൾ അടുത്തറിയാൻ സാധിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. പാലക്കാട് മുണ്ടൂർ തൂത റോഡിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെയും മന്ത്രി KA തുളസിയുടെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. അപകട സാധ്യത ഒഴിവാക്കുന്നതിനാവശ്യമായ പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ഉടൻ തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിക്കും. തുടർന്ന് ഈ മാസം തന്നെ ഭരണാനുമതി നൽകാനും തീരുമാനമായിട്ടുണ്ട്. അകത്തേത്തറ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ KE സുധീറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. പാലം ഗതാഗത യോഗ്യമാക്കുന്നതിന് ആവശ്യമായ പ്രധാന നിർമ്മാണ പ്രവൃത്തികളെല്ലാം 30 സെപ്റ്റംബർ പൂർത്തിയാക്കണം. തുടർന്ന് പാലത്തിന്റെ സുരക്ഷയും ശേഷിയും ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകൾ ഒക്ടോബർ ആദ്യവാരം തന്നെ നടത്താനും നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥരുടെയോ ജനപ്രതിനിധികളുടെയോ നിസ്സംഗത മൂലം ജില്ലയിൽ കേന്ദ്ര ഫണ്ട് പാഴാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും ഫണ്ട് വിനിയോഗ സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി സമർപ്പിക്കണമെന്നും മന്ത്രി KA തുളസി നിർദ്ദേശം നൽകി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2nd പാദ ദിശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. PM ജന്മൽ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ പ്രപ്പോസലുകൾ നിലവിൽ നൽകിയിട്ടുണ്ടെന്നും അടുത്തഘട്ട ചർച്ചകളിൽ കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ മണ്ണാർക്കാട്ട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേളയ്ക്ക് മണ്ണാർക്കാട് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, MES സ്കൂൾ, കല്ലടി സ്കൂൾ, KTM സ്കൂൾ തുടങ്ങിയവ മേളയുടെ വേദികളാകും. September 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയിലെ വാർഡുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം

സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്കും സെപ്റ്റംബർ 27-28 തീയതികളിലും നവീകരണ വിതരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും സെപ്റ്റംബർ 28-29 തീയതികളിലും അവധിയായിരിക്കും. സ്കിൽ ബിസ് വൺ സ്കൂൾ വൺ പ്രോഡക്റ്റ് വൺ സർവീസ് സംസ്ഥാനതല ഉദ്ഘാടനം അട്ടപ്പാടി പുതൂർ ഗവൺമെന്റ് ട്രൈബൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. പുതൂർ സ്കൂളിനായി ഒരുക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി പുതൂർ സ്കൂളിൽ ഗോത്രകലയും പരിസ്ഥിതി സൗഹൃദ സമീപനങ്ങളും സമന്വയിപ്പിച്ചൊരുക്കിയ ഇൻഡോർ ഓർണമെന്റൽ പ്ലാന്റ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി നിർവഹിച്ചു. നാഷണൽ സർവീസ് സ്കീം ലഹരി വിരുദ്ധ പദ്ധതിയായ തൂഫാൻ കമാൻഡോസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബി രാജു നിർവഹിച്ചു. വിക്ടോറിയ കോളേജ് ഗ്രൗണ്ട് മുതൽ കോട്ട മൈതാനം വരെ നടന്ന കമാൻഡോ വാക്കത്തോൺ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് സി ആർ സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 11th ദേശീയ ആയുർവേദ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം സുമേഷ് അച്യുതൻ എം എൽ നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കോട്ട മൈതാനം മുതൽ ആരംഭിച്ച വിളംബര ജാഥ പോലീസ് കൺട്രോൾ എസ് ഐ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റീൽസ് മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. സ്വച്ഛതാ ഹി സേവ 2 ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാതല ലോഗോ പ്രകാശനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും മാലിന്യ സംസ്കരണത്തിൽ പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക ശുചിത്വ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 1 ജനകീയ ശ്രമദാനവും ഒക്ടോബർ

0: ചില പരിപാടികൾ. ഇന്ന് 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാർത്ത. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിങ്ങിന്റെ പ്രാധാന്യം. ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:35 യുവവാണി മ്യൂസിക് ഡേ ദി ഈഗിൾസ്.
1: ഒരു ചലച്ചിത്ര ഗാനം.
0: 8:00 നാടകം ബുദ്ധപദം, രചന പി ജി സദാനന്ദൻ, സംവിധാനം അരുവിക്കര വിജയകുമാർ. 9:15 കായിക ലോകം. മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം ആദ്യഭാഗം. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ സേലം കെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന മൃദംഗം ലയവിന്യാസം, തുടർന്ന് ചിന്ന വെങ്കടസുബ്ബയ്യ അവതരിപ്പിക്കുന്ന തവിൽ വാദനം. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35

പി ഭാസ്കരൻ എഴുതിയ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത. ആലാപനം ആരോഹൽ പി എസ്. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന എം കെ ശ്രീകുമാർ, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിതറ എസ് ദിലീപ് കുമാർ, പഠിക്കുന്നത് റിജി ശിവദാസ്. നാളെ രാവിലെ 10:55 മുതൽ മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. പന്ത്രണ്ട് 12:40 പ്രകാശധാര, നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും

2.45 ഹരിതവാണി. ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ സോമശേഖരൻ നായർ ബി സംസാരിക്കുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് 3:30

നാളെ രാത്രി 9:15 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. ഈ നിലയിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: सन्ति। श्रीमती श्रीवास्तव इत्येषा कोविड 19 महामार्याः पाठान् सुस्थिर निवेशरूपेण संस्थागत क्षमतायां स्थिते स्थापक स्वास्थ्य प्रणाल्यां च परिष्कारस्य आवश्यकतायां बलं प्रदत्तवती। भारतीय ऋतुविज्ञान विभागेन अद्य उत्तर प्रदेश, उत्तराखंड, छत्तीसगढ़, मध्य प्रदेशेषु च केषुचित् भागेषु अतिवृष्टेः संभावना प्रकटिता। एतदतिरिच्य बिहार, हरियाणा, चंडीगढ़, दिल्ली, हिमाचल प्रदेश, झारखंड, ओडिशा, पश्चिम बंगाल, सिक्किम राज्येषु अपि वृष्टेः पूर्वानुमानं प्रकाशितम्। उत्तर प्रदेशे 63 जनपदानि अतिवृष्ट्या प्रभावितानि सन्ति। अतिवृष्टेः पूर्वानुमान कारणात् तत्रत्य विद्यालयाः, महाविद्यालयाश्च पिहिताः आसन्। सर्वेषु जनपदेषु प्रशासनेन उच्च संचेतनापि प्रसारिता। जनाः अपि अध्यर्थिता यत्ते गृहात् बहिः मा गच्छन्तु। भारतीय क्रीडकैः अद्य जापान देशे प्रवर्तमानायां नागोया एशियाई क्रीडा स्पर्धासु कबड्डी, एथलेटिक्स, स्क्वाश, शूटिंग प्रभृति चतुर्षु स्पर्धासु चत्वारि पदकानि प्राप्य स्वीय स्थानं दृढीकृतम् इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൗജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
1: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ MP, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപ

0: ചെക്ക്. മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്ത മാസം 12 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ഷുഭ്മാൻ ഗിൽ

0: ഇരിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1 സമ്മാനമായ 30 കോടി രൂപ ടി എൽ 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജാ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനിൽ കയറാതെ AC കോച്ചിലിരുന്ന് രുചികരമായ ഭക്ഷണം കഴിക്കണോ? എന്നാൽ നേരെ പയ്യന്നൂരിലേക്ക് പോയാൽ മതി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ജൂജു എക്സ്പ്രസ് നിങ്ങളെ കാത്തിരിക്കുന്നു. റെയിൽവേ സ്വകാര്യ മേഖലയുമായി കൈകോർത്തു നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ കോച്ച് റെസ്റ്റോറന്റാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് സമീപം പ്രവർത്തനമാരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്ക് വ്യത്യസ്തമായൊരു ഭക്ഷണാനുഭവമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. മംഗളൂരുവിൽ നിന്നെത്തിച്ച പഴയ 3-ടയർ AC കോച്ചാണ് സ്റ്റേഷന് പുറത്ത് പ്രത്യേകമായി നിർമ്മിച്ച ട്രാക്കിൽ മനോഹരമായ റെസ്റ്റോറന്റാക്കി മാറ്റിയിരിക്കുന്നത്. IRCTC ആപ്പ് വഴി ഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. റെസ്റ്റോറന്റിനൊപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായവണ്ടിയും ഉണ്ടാകും. റെയിൽവേ യാത്രക്കാർക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കും വേറിട്ടൊരു ഭക്ഷണാനുഭവം സമ്മാനിക്കുന്ന ഈ പദ്ധതി വരും നാളുകളിൽ മറ്റു പ്രധാന സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ ഭക്ഷ്യമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനും വലിയൊരു പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് മലയാളി ഗവേഷകയുടെ കണ്ടുപിടുത്തം. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള നാനോ സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റ് നേടിയിരിക്കുകയാണ് അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മി. ബയോ ഫംഗ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള രീതി എന്ന കണ്ടുപിടുത്തത്തിനാണ് പേറ്റന്റ് അനുവദിച്ചത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് വളരെ കുറഞ്ഞ അളവിൽ പോലും വേഗത്തിലും കൃത്യമായും കണ്ടെത്താൻ കഴിയും. പരമ്പരാഗത പരിശോധനകൾക്ക് ചെലവേറിയ ലാബ് സൌകര്യങ്ങളും മണിക്കൂറുകളും വേണ്ടെടുത്ത് ഈ സാങ്കേതിക വിദ്യ കുറഞ്ഞ ചെലവിൽ മിനിറ്റുകൾക്കുള്ളിൽ ഫലം നൽകും. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ നൂതന സാങ്കേതിക വിദ്യ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറും എന്നതിൽ സംശയമില്ല. മനുഷ്യനന്മയ്ക്കുതകും വിധം ശാസ്ത്ര ഗവേഷണ രംഗത്തെ ഇത്തരം മികച്ച നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിന് എന്നും വലിയ പ്രചോദനമാണ്. വാഹനമോടിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നമ്മളെ നോക്കുന്ന ക്യാമറ കണ്ണുകളില്ലാതെ നമ്മൾ സ്റ്റിയറിംഗ് വീൽ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ശ്രദ്ധ തിരിയുകയോ ഒരു കൈകൊണ്ട് അശ്രദ്ധമായി വണ്ടി ഓടിക്കുകയോ ചെയ്താൽ മുന്നറിയിപ്പ് നൽകി അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വാഹനം ഓടിക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ. പാലക്കാട് IIT ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം

0: അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് വിജയകുമാറും ടെക്നിക്കൽ സൂപ്രണ്ട് പിങ്കു സെബാസ്റ്റ്യനും ചേർന്ന് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സെൻസർ സംവിധാനത്തിലൂടെ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് ഡിസൈനിൽ വലിയൊരു മുന്നേറ്റം കുറിച്ചുകൊണ്ട് മനുഷ്യർ സാങ്കേതിക വിദ്യയുമായി ഇടപഴകുന്ന രീതിയെ തന്നെയാണ് ഈ വഴിത്തിരിവ് മാറ്റിയെഴുതാൻ പോകുന്നത്. വ്യത്യസ്തമായ ഈ പഠനത്തിന് ഇതിനോടകം ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് IIT അസോസിയേറ്റ് പ്രൊഫസർ ശ്രീനാഥ് വിജയകുമാർ നല്ല വാർത്തയോട്.
1: വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഹാൻഡ് ഐ കോർഡിനേഷൻ. അപ്പൊ ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ നല്ല രീതിയിലാണെങ്കിൽ സുരക്ഷിതമായി നമ്മൾ വണ്ടി ഓടിക്കുന്നു ഉറപ്പുവരുത്താം. ഈ കണക്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഇത് അപകടത്തിലേക്ക് ലീഡ് ചെയ്യാം. നമ്മൾ ഒരു പുതിയൊരു അത്യാധുനികമായ സെൻസർ ഡെവലപ്പ് ചെയ്തു. സെൻസറിന്റെ പേര് സ്റ്റിയറിംഗ് വീൽ ഹാൻഡ് പൊസിഷൻ സെൻസർ. ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് രീതിയിലാണോ പോകുന്നത്, ഡ്രൈവിംഗ് സ്കില്ലുകൾ കറക്റ്റ് ആയിട്ടാണോ വരുന്നത്, എവിടെയാണ് മെച്ചപ്പെടേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സെൻസർ പഠിക്കുകയും അത് ഡ്രൈവർക്ക് ഫീഡ്ബാക്ക് തരുകയും ചെയ്യും. അതുമൂലം നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും, ആക്സിഡന്റ്സ് റേറ്റ് കുറയ്ക്കാനും പറ്റും.
0: നിലവിലെ സ്മാർട്ട് സ്റ്റിയറിംഗ് വീലുകളെ അപേക്ഷിച്ച് ക്യാമറകളില്ലാത്ത പുതിയ സെൻസർ സംവിധാനത്തിന് മറ്റ് ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് മേഖലകളിലും മികച്ച സാധ്യതകളാണുള്ളത്. അമിത വേഗത്തിലുള്ള ഡ്രൈവിംഗ്, ഡ്രൈവറുടെ ക്ഷീണം, ശ്രദ്ധക്കുറവ്, സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗ് എന്നിവ കണ്ടെത്തിയാൽ ഉടനടി മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം റോബോട്ടിക്സ് മേഖലയിലും ഇത് അനുയോജ്യമാണ്. ആശുപത്രികളിലെ സ്മാർട്ട് ICU ബെഡുകളിൽ ഇത് ഘടിപ്പിക്കുന്നതിലൂടെ രോഗികളുടെ ചലനങ്ങളും മറ്റും നിരീക്ഷിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനും കഴിയും. ചെലവേറിയതും സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതുമായ ക്യാമറകൾക്ക് ഒരു പകരക്കാരനായി മാറാനുതകുന്നതാണ് ഈ ടച്ച് സെൻസറിംഗ് സാങ്കേതിക വിദ്യ. ദുരന്തക്കെടുതികൾക്കും വലിയ പ്രതിസന്ധികൾക്കും നടുവിലും പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പുതുവെളിച്ചം വിതറി ഗാസയിലെ കുരുന്നുകൾ. വീണ്ടും വിദ്യാലയങ്ങളിലേക്ക്. നീണ്ട 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 100 കണക്കിന് വിദ്യാർത്ഥികളാണ് 2026-27 അധ്യയന വർഷത്തിൽ അറിവിന്റെ ലോകത്തേക്ക് തിരികെ ചുവടുവെച്ചത്. ക്യാൻവാസ് ടെന്റുകളും തടിയും ഷീറ്റുകളും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക ക്ലാസ് മുറികളിലാണ് ഗാസയിൽ പഠനം പുനരാരംഭിച്ചിരിക്കുന്നത്. പുതിയ വസ്ത്രങ്ങളോ പുസ്തകങ്ങളോ പേനയോ വേണ്ടത്ര സൗകര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും പഠിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് കുട്ടികൾ ഈ താൽക്കാലിക വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിലെ 98% സ്കൂളുകളും തകർന്നെന്നാണ് യുണിസെഫിന്റെ കണക്കുകൾ. നിലവിലെ അധ്യയന വർഷത്തിൽ താൽക്കാലിക ക്ലാസ് മുറികളിലൂടെ 500,000 കുട്ടികളെയെങ്കിലും തിരികെ പഠനത്തിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യുണിസെഫും പ്രാദേശിക അന്തർദേശീയ സംഘടനകളും ചേർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ സംരംഭം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നഷ്ടപ്പെട്ട വേദനയിലും ഈ കുരുന്നുകൾക്ക് പ്രത്യാശ നൽകുന്നു. തങ്ങൾക്ക് ചുറ്റുമുള്ള തകർച്ചകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ അറിവിലൂടെ മികച്ചൊരു നാളെ കെട്ടിപ്പടുക്കാം എന്ന പ്രതീക്ഷയോടെയാണ് ഓരോ കുട്ടിയും താൽക്കാലിക ക്ലാസ് മുറികളിലേക്ക് പോകുന്നത്. ഓരോ കുരുന്നു ഹൃദയങ്ങളിലും അറിവ് വെളിച്ചം നിറയ്ക്കട്ടെ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വന്യജീവി സംരക്ഷണം അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ പലപ്പോഴും പരമ്പരാഗത ആചാരങ്ങളും സാംസ്കാരിക വിശ്വാസങ്ങളും ജീവികളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാകാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറിവേൽപ്പിക്കാതെ ആധുനികവും ശാസ്ത്രീയവുമായ ബദൽ മാർഗങ്ങളിലൂടെ വന്യജീവികളെ സംരക്ഷിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സാംബിയൻ ജനവിഭാഗം. പാരമ്പര്യ ആചാരങ്ങളിൽ യഥാർത്ഥ പുള്ളിപ്പുലിത്തോലിന് പകരം കൃത്രിമ രോമവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ സമൂഹങ്ങൾ തയ്യാറായതോടെ ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിൽ വേട്ടയാടൽ ഗണ്യമായി കുറഞ്ഞതായും പുള്ളിപ്പുലികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചതായും പഠനങ്ങൾ തെളിയിക്കുന്നു. സാംബിയയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ലൂസി ജനവിഭാഗത്തിന്റെ പരമ്പരാഗത ചടങ്ങുകളിൽ പുള്ളിപ്പുലിത്തോൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇത് വർഷങ്ങളായി പുള്ളിപ്പുലികളെ അനധികൃതമായി വേട്ടയാടാൻ കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആഗോള വന്യജീവി സംരക്ഷണ സംഘടനയായ പാൻതെറ പ്രാദേശിക സമൂഹങ്ങളുമായി ചേർന്ന് ഹെറിറ്റേജ് ഫേഴ്സ് എന്ന പേരിൽ ഉയർന്ന നിലവാരമുള്ള കൃത്രിമ രോമവസ്ത്രങ്ങൾ അവതരിപ്പിച്ചത്. തുടർന്ന് ഔദ്യോഗിക ചടങ്ങുകളിൽ ഹെറിറ്റേജ് ഫേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ലൂസി രാജാവ് തന്നെ പ്രഖ്യാപിച്ചതോടെ പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. 2013 ആരംഭിച്ച പദ്ധതിയുടെ ഫലമായി 2013-2025 കാലയളവിൽ 7,500 പരം പുള്ളിപ്പുലികളുടെ ജീവൻ രക്ഷിക്കാനായതായി ഗവേഷകർ വിലയിരുത്തുന്നു. പാരമ്പര്യവും പ്രകൃതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ശ്രദ്ധേയമായ മാതൃകയായാണ് ഈ സംരംഭത്തെ ലോകം വിലയിരുത്തുന്നത്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം, ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: സന്തോഷം വരുമ്പോൾ അഹങ്കരിക്കാതെയും ദുഃഖം വരുമ്പോൾ തളരാതെയും നിൽക്കാൻ പഠിക്കുക. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ഒരു പാഠമാണ്. ചില അനുഭവങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, ചിലത് വേദനിപ്പിക്കും. പക്ഷേ ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരും പക്വതയുള്ളവരുമാക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ വിജയം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തു തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉപഭോക്താക്കളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിൽ പാക്കിങ്ങിന് പ്രധാന പങ്കുണ്ട്. ഉൽപ്പന്നത്തെ കേടുപാടുകളിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനൊപ്പം ഉപഭോക്താവിന്റെ ശ്രദ്ധ ആകർഷിക്കാനും വിപണിയിൽ ഉൽപ്പന്നത്തിന് പ്രത്യേക തിരിച്ചറിയൽ നൽകാനും മികച്ച പാക്കിംഗ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നത്തിന്റെ സ്വഭാവത്തിനും ഉപയോഗത്തിനും വിപണന രീതിക്കും അനുയോജ്യമായ പാക്കിംഗ് തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. രസകരവും വിജ്ഞാനപ്രദവുമായ ധാരാളം കാര്യങ്ങൾ പാക്കേജിംഗിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരികയാണ് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനി സി. ഡോക്ടർ മിനിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു
4: മേഡം. നമ്മൾ പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം എല്ലാവർക്കും അറിയാം അതൊരു പ്രധാന ഘടകമാണ് നമ്മൾ ഏത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും.
5: അതായത് ഗുണനിലവാരം കൂടിയ അല്ലെങ്കിൽ സംഭരണ കാലാവധി കൂടിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായ കൃഷിരീതികൾ അനുവർത്തിക്കണം എന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കൃത്യമായ മൂപ്പിൽ കൃത്യമായ രീതിയിൽ വിളവെടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷം കൃത്യമായ പരിചരണ മുറകൾ പാലിക്കുകയും വേണം എന്ന് നിർബന്ധമാണ്. ഈ കൃത്യമായ പരിചരണ മുറകൾ വിളവെടുപ്പിന് ശേഷം എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളോ പച്ചക്കറികളോ ആണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ പ്രീ കൂളിങ്ങിന് വിധേയമാക്കിയ ശേഷം തരംതിരിച്ച് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്ത് സംഭരണ ശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വിപണനം ചെയ്യുന്നതിനോ മുമ്പായിട്ട് പാക്കേജിംഗ് കൂടിയേ തീരും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകളെ നമ്മൾ വാല്യൂ ചെയിൻ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഒരു ചെയിനായിട്ട് ഒന്നിന് പിന്നാലെ ഒന്നായി ചെയ്യുന്നത് വഴി നമ്മുടെ ഉൽപ്പന്നത്തിന് വാല്യൂ കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അതിനുള്ളിൽ വാല്യൂ ചെയിനിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഘടകമാണ് ഈ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അത് ഫ്രഷ് ആയിക്കോട്ടെ, സംസ്കരിച്ച ഉൽപ്പന്നം ആയിക്കോട്ടെ. സംസ്കരിച്ച ഉൽപ്പന്നം ആണെങ്കിലും നമുക്ക് വിപണനം ചെയ്യണം വേണമെങ്കിൽ, സംഭരിച്ചു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പോലും ഒരു പാക്കേജിംഗ് കൂടിയേ തീരുള്ളൂ. അതായത് ഒരു ഉൽപ്പന്നം ഫ്രഷ് ആയാലും സംസ്കരിച്ചതായാലും ഒരു ഉപഭോക്താവിലേക്ക് ഗുണമേന്മയോടെ എത്തണമെങ്കിൽ പാക്കേജിംഗ് നിർബന്ധമാണ്. ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്നത് വരെ അതിനെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. അതാണ് ആദ്യത്തെ ഇതിന്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, വിപണനം ചെയ്യണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും സംഭരിച്ചു വെക്കാം, ഇതൊക്കെ പാക്കേജിങ് ആവശ്യമുണ്ടെങ്കിൽ പാക്കേജ് ചെയ്ത ഉൽപ്പന്നത്തിന് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാക്കുന്ന ആളിന് എന്തൊക്കെ ഉപഭോക്താവിനോട് പറയാനുണ്ടോ, അതായത് ഇതെങ്ങനെ ഉപയോഗിക്കണം, നിങ്ങളിത് എങ്ങനെ സൂക്ഷിക്കണം, ഇത് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ കളയണം, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം, ഇതും പാക്കേജിങ്. പിന്നെ വിപണനത്തിന്, അതായത് ഒരു മാർക്കറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം നന്നായിട്ട് പാക്ക് ചെയ്തതായിരിക്കണം. അതിനെ നമ്മൾ പ്രസന്റേഷൻ എന്നാണ് പറയുക, അതായത് ഉപഭോക്താവിന്റെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കാൻ. ചുരുക്കത്തിൽ മൂന്ന് പീകൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. മൂന്ന് പീകൾ എന്ന് പറഞ്ഞാല് പ്രിസർവേഷൻ, സംഭരണം, പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം, പിന്നെ പ്രസന്റേഷൻ അഥവാ അവതരണം. ശരിക്കും ഒരു പാക്കേജിങ്ങിനെ വിളിക്കുന്നത് ഒരു സൈലന്റ് സെയിൽസ്മാൻ എന്നാണ്. അതായത് അയാൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം സൈലന്റ് ആയിട്ട് പറയാനുള്ള ഒരു ഉപകരണമായിട്ടാണ്, മാധ്യമമായിട്ടാണ് നമ്മൾ പാക്കേജിങ്ങിനെ കാണുന്നത്.
4: ഒരു പാക്കേജിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
5: ഒരു ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ ഒരു ഉൽപ്പന്നം കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന, അതാണ് പാക്കേജിങ്ങിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടുന്ന ബലം, അതാണ് ആദ്യത്തെ. എല്ലാ ഉൽപ്പന്നവും നമ്മൾ ഒരുപോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ മാർക്കറ്റിനനുസരിച്ച്, വിപണി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഇത് വേണം, അങ്ങനെയുള്ള ഒരു ബലം എന്നുള്ളതാണ് ആദ്യത്തെ വേണ്ടുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് കൈകാര്യം ചെയ്യുന്നു, അതായത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് ചാനലിലൂടെയാണ് കടന്നു പോകുന്നത്. മാർക്കറ്റിലൂടെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതിലൂടെ, സംഭരണശാലയിലൂടെ, ഇതെല്ലാം ചെയ്യുന്ന കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഉൽപ്പന്നം സൂക്ഷിച്ചു വെക്കുന്നു, എല്ലാം ഒരുമിച്ച് മാർക്കറ്റിൽ എത്തുന്നില്ല, അത് ഒന്നിനു മേലെ ഒന്നായിട്ട് കയറ്റി വെക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അതായത് ചാക്കിൽ പൊതിഞ്ഞു വെച്ച ഒരു ഉള്ളിയും ഒരു CFB ബോക്സിൽ വെച്ച ഉള്ളിയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കയറ്റി വെക്കാനുള്ള സൗകര്യം. അതുപോലെ ദ്രാവക രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, അല്പം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് അടച്ചു വെക്കാനുള്ള സൗകര്യം. ഈ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ഒരു പാക്കേജിങ്. പിന്നെ വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെല്ലാം വിഷരഹിതം, ടോക്സിക് ഫ്രീ ആയിരിക്കണം. അതായത് നമ്മുടെ ഉൽപ്പന്നവുമായിട്ടാണ് ഇത് കോണ്ടാക്റ്റിൽ വരുന്നത്, അപ്പോൾ ടോക്സിക് ഫ്രീ ആയിരിക്കണം. പിന്നെ ഇത് പല പല ചാനലിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു, അവിടെ ഈർപ്പം വരാം, ചൂട് വരാം, ഇതുമായിട്ടെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതെല്ലാം മഴ പെയ്താൽ ഉടനെ നനഞ്ഞു പോകാൻ പാടില്ല, ചൂട് അടിച്ചാൽ ഉടനെ പൊടിഞ്ഞു പോകാൻ പാടില്ല, ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഈ പാക്കേജ് എപ്പോഴും ഇനേർട്ട് ആയിരിക്കണം, അതായത് ഇത് ഉൽപ്പന്നമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു പാക്കേജ് സീൽ ചെയ്യാൻ പറ്റണം, പ്രിന്റ് ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ പുറമെ ഇത് കോസ്റ്റ് ഫ്രീ, അല്ലാതെ ഒരു ചെറിയ സാധനത്തിന് വളരെ വലിയ വിലയുള്ള, ഇങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങൾ എല്ലാ ഉൽപ്പന്നത്തിനും വേണ്ടി വരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് അടിസ്ഥാനമായിട്ടുള്ള ഗുണങ്ങളാണ്. ഇത് ഓരോ ഉൽപ്പന്നത്തിനനുസരിച്ച് മാറുകയും ചെയ്യും, അതായത് വ്യത്യാസപ്പെടുകയും ചെയ്യും. ഇത് എല്ലാത്തിനും കോമൺ ആയതാണ് ഞാൻ ഈ പറഞ്ഞത്.
4: മാഡം, എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ അനുസരിച്ച് നമ്മുടെ പാക്കേജിംഗ് റിക്വയർമെന്റ്സ് മാറുന്നത്?
5: മൂന്ന് ഘടകങ്ങളാണ്. നിങ്ങളുടെ ഉൽപ്പന്നം എന്താണ്, അതാണ് ആദ്യത്തെ കാര്യം. ലക്ഷ്യമിടുന്ന വിപണി എന്താണ്, നമ്മുടെ ഉപഭോക്താവ്

0: ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരു പാക്കേജിങ് ഡിസൈൻ ചെയ്യുമ്പോൾ അറിയേണ്ടത്. പലരും പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ടുന്ന സംരക്ഷണ കാലാവധി എത്രയാണോ അതിനനുസരിച്ചുള്ള പാക്കേജിങ് മതി. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരിക്കുന്ന ബ്രെഡ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇതുപോലുള്ള സാധനത്തിന്റെ പാക്കേജിങ് എന്ന് പറയുന്ന അത്രയും സംരക്ഷണം മതി. അതേസമയം പാസ്ചറൈസ്ഡ് മിൽക്ക് ഇരിക്കുന്നു, അത് ഒരു വർഷം വരെ കാലാവധിയുള്ള, അത് ആ രീതിക്കുള്ള പാക്കേജിങ് ആയിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഉൽപ്പന്നം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് അതിന്റെ സംരക്ഷണ കാലാവധി എത്ര വേണം അതിനനുസരിച്ച് വേണം
1: പാക്കേജ് സെലക്ട് ചെയ്യാൻ.
0: അതുപോലെ വേറൊരെണ്ണം, നിങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് സോളിഡ് ഖരപദാർത്ഥമായിരിക്കാം, ദ്രാവകമായിരിക്കാം, പൊടിയായിരിക്കാം, പേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറൈൻ ഫിഷ് ആയിരിക്കാം, ഇതിനനുസരിച്ചെല്ലാം ഇത് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ആകൃതി എന്താണ്, വലിപ്പം എന്താണ്, അതാണ് വേറൊരു ഘടകം. അതായത് പേസ്റ്റ് രൂപത്തിലുള്ള ഒരു സോസ് ഉണ്ടാക്കുന്നു, അത് ആ പാക്കേജിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതിന്റെ അടപ്പ് അല്ലെങ്കിൽ ആ വരുന്ന സ്പൗട്ട് എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം, അത് ചേരില്ല സ്ക്വാഷിന്. അതായത് ഓരോ ഉൽപ്പന്നത്തിന്റെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ചുള്ള പാക്കേജിങ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു ഉൽപ്പന്നം നശിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ നാശത്തിനെ തടയാനുള്ള നല്ല ക്വാളിറ്റി ആയിരിക്കണം നിങ്ങളുടെ പാക്കേജിങ്ങിന് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും വായു, ഈർപ്പം, സൂക്ഷ്മാണുജീവികൾ, ഇതാണ് മൂന്ന് ഘടകങ്ങൾ എളുപ്പം കേടാകുന്ന കാര്യങ്ങൾ. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കായവറ്റൽ അത് കനച്ചു പോകുന്നു എന്ന് നമ്മൾ പറയും. ആ കനച്ചു പോകുന്നത് എന്ന് പറയുന്നത് റാൻസിഡ് ആവുക എന്ന് പറയുന്ന വായുവിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ട കാര്യം വായുവിനെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള
1: പാക്കേജിങ്
0: മെറ്റീരിയൽ ആയിരിക്കണം. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ഒരു കവറിലിട്ട് സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സേഫ് ആവുന്നില്ല. ഇത് അതിനുള്ളിലൂടെ വായുവിനെയും ഈർപ്പത്തിനെയും ഒക്കെ കടത്തിവിടും, ഉള്ളിലേക്കും വരും, അതുപോലെ പുറത്തേക്കും പോകും. അപ്പോൾ കാപ്പിപ്പൊടി പോലുള്ള ഒരു ഇതിനകത്തുനിന്ന് അതിന്റെ മണം പുറത്തേക്ക് പോകരുത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈർപ്പം എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ നിൽക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വൈൻ പാക്ക് ചെയ്യുന്ന കുപ്പികൾ എപ്പോഴും സൂര്യപ്രകാശം തടഞ്ഞു നിർത്തുന്നവയായിരിക്കും, കളേർഡ്, ഡാർക്ക് കളേർഡ് ആയിരിക്കും. അതുപോലെ ഉണങ്ങിയ പച്ചക്കറികൾ, ഇപ്പൊ അത് ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്, അത് പുറത്തു നിന്നും ഉള്ളിലേക്ക് ഈർപ്പത്തിനെ കടത്തിവിടുന്നവ ആയിരിക്കരുത്. എല്ലാ പാക്കേജിങ് മെറ്റീരിയലുകളും ഇതിനെ ഒരേ രീതിയിൽ കടത്തിവിടുന്നു എന്നല്ല അർത്ഥം, പല പാക്കേജിങ് മെറ്റീരിയൽ പല രീതിയിലാണ് ഇതിനെ ഉള്ളിൽ, നമ്മളതിനെ പെർമിയേഷൻ എന്നാണ് പറയുക, പെർമിയബിലിറ്റി എന്ന്, ഇതിന്റെ പെർമിയേഷനും കൂടി അനുസരിച്ച് വേണം
1: നമ്മുടെ ഉൽപ്പന്നം.
0: അതെ,
1: അതനുസരിച്ച്
0: യെസ്, എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നം നാശമാകുന്നതെന്ന് മനസ്സിലാക്കി അതിനെ തടയാനുള്ള ഒരു പാക്കേജ് അതായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്.
1: പിന്നെ ഈ മാർക്കറ്റ് അനുസരിച്ചും നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് റിക്വയർമെന്റ് അതിന്റെ ആവശ്യം അനുസരിച്ചും നമ്മുടെ പാക്കേജ് സ്ട്രാറ്റജി മാറാറുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് മാത്രമാണ്. ഇനി വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നത്തിനോട് സാമ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് വിപണിയിൽ പാക്കേജ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈസ് എത്രയാണ്. അപ്പൊ അതായത് 100 മില്ലി അല്ലെങ്കിൽ 200 മില്ലി ഉള്ള ഒരു സാധനം നമ്മൾ 5 ലിറ്ററിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ സാമാന്യമായിട്ടുള്ള അളവുകൾ എന്തൊക്കെയാണ്, അതിനോട് സാമ്യമുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എങ്ങനെ പാക്കേജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവണം. പിന്നൊരു കാര്യം, നമ്മൾ ഇതെങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റ് വഴിയാണോ, ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് ആണോ, ഹോം ഡെലിവറി ആണോ, ആ രീതിയിലുള്ള വിപണിയെ
1: കുറിച്ച്
0: വേണ്ട, ഒരു അത് പിടിക്കാനുള്ള ഒരു കൈപ്പിടി മാത്രം മതി, പ്ലാസ്റ്റിക്കിന്റെ ഒന്നും അവിടെ ആവശ്യമില്ല, വെറും ഒരു പേപ്പർ ബാഗ് മതി അല്ലെങ്കിൽ തുണി സഞ്ചി മതി, ഇതുപോലുള്ള കാര്യങ്ങളാവാം. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉപഭോക്താവ്, നിങ്ങൾ ആരെ ലക്ഷ്യമിട്ടാണോ ഇതുണ്ടാക്കുന്നത്. കുട്ടികളുടെ മുട്ടായിയുടെ പാക്കേജിങ്ങിന്റെ അത്രയും ആകർഷണീയത വേണ്ട വെളിച്ചെണ്ണയുടെ പാക്കേജിങ്ങിന്. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്താൻ, വിപണിയിലേക്ക് എത്താൻ അത് എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു, ഏതൊക്കെ രീതിയിലാണ്. ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബോംബെ ആയിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കാം. ആ വിപണിയിലേക്കുള്ള ദൂരം, അത് കടന്നു പോകുന്ന ആ ചാനലുകൾ എന്തൊക്കെ, അതും നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം.
1: മാഡം സൂചിപ്പിച്ചായിരുന്നു നമ്മൾ പാക്കേജിങ് ഒരു സൈലന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഉപകരണം ആണ്. ദാറ്റ് മീൻസ് ലേബലിംഗ് അതിന്റെ ഒരു പ്രധാന ഘടകം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളാണ് നമ്മുടെ പ്രൊഡക്ട്സിനെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ, ലേബലിംഗിനെ കുറിച്ച്?
0: അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് FPO ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു ലേബൽ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് FPOക്ക് അയച്ചു കൊടുത്ത് അനുമതി വാങ്ങിച്ചിട്ട് വേണമായിരുന്നു നമ്മളിത് ഉൽപ്പന്നത്തിലേക്ക് ഒട്ടിക്കാൻ. ഇപ്പൊ അങ്ങനൊരു മുൻ അനുമതി വേണ്ട, അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉൽപാദകനാണ്. അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളോട് ആരും ഒന്നും നേരത്തെ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ഒരു ഉൽപാദകന് ഉണ്ടാകണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പാക്കേജിംഗ് ലേബലുകളിൽ ചുരുങ്ങിയത് കുറച്ച് കാര്യങ്ങൾ വേണം എന്നുള്ളതുണ്ട്. ഒന്നാമത്തേത് ആ ഉൽപ്പന്നത്തിൻ്റെ പേര്. നിങ്ങൾ ഇടുന്ന പേര് വേറെന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്താണ് ആ ഉൽപ്പന്നം, അതാണ് ആദ്യം വേണ്ടുന്ന കാര്യം.
1: ട്രേഡ് നെയിം അല്ലെങ്കിൽ അത് നമ്മൾ വിൽക്കുന്ന
0: പേരല്ല,
1: മല്ലിപ്പൊടിയാണെങ്കിൽ അത് മല്ലിപ്പൊടിയാണെന്ന്
0: കാണിക്കണം. അതെ, എന്താണ് എന്ന് പറയണം. രണ്ടാമത്തേത് ചേരുവകൾ. ഇതിൽ ചെറിയ ചില കാര്യങ്ങൾ, ആ ചേരുവകളിൽ നിന്ന് കൂടിയ അളവിൽ നിന്നും കുറഞ്ഞതിലേക്കേ എഴുതാവൂ. തെറ്റിച്ചെഴുതിപ്പോയാൽ അത് നിയമപ്രകാരം തെറ്റാണ്. അതിൻ്റെ അർത്ഥം ഇതാണ് ഇതിൽ കൂടുതൽ എന്നുള്ള സന്ദേശം നമ്മൾ ഉപഭോക്താവിന് കൊടുക്കുന്നു എന്നാണ്. അത് നിയമപ്രകാരം തെറ്റാണ്, പണിഷബിൾ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ റൂളുകൾ തെറ്റിക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. തിരെ ചുരുങ്ങിയ തുകയൊന്നുമല്ല, പക്ഷേ ഈ കൂടിയ അളവിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എഴുതണം എന്നില്ല. പിന്നെയുള്ളൊരു കാര്യം, തിരിച്ചറിയാനുള്ള ബാച്ച് നമ്പർ, ലോട്ട് നമ്പർ, എന്നാണ് നിങ്ങളത് ഉൽപ്പാദിപ്പിച്ചെന്നുള്ള തീയതി, പിന്നെ ഉൽപ്പാദകന്റെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം, പിന്നെ സംഭരണ കാലാവധി, അവിടെയും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. എക്സ്പയറി ഡേറ്റ്, ഇതിപ്പോൾ 3 മാസത്തിൽ കൂടുതലുള്ള ഒരു ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ബെസ്റ്റ് ബിഫോർ എന്ന് എഴുതുന്ന ആ അതിനകത്ത് ഡേറ്റ് എഴുതണം എന്നില്ല. 3 മാസത്തിൽ കൂടിയ ഉൽപ്പന്നം ആണെങ്കിൽ മന്തും ഇയറും എഴുതിയാൽ മതി. അതേസമയം 3 മാസത്തിൽ കുറവ് സംരക്ഷണ കാലാവധിയുടെ ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിൽ തീയതിയും എഴുതണം. പിന്നെ ചിലതിൽ നമ്മൾ ബെസ്റ്റ് ബിഫോർ, അതിൻ്റെ അർത്ഥം ഈ ഉൽപ്പന്നം ഈ തീയതിക്ക് മുമ്പ് ഉപയോഗിക്കുന്നെങ്കിൽ നല്ലത്, അത് കുറച്ചുകൂടി ഒരു വളരെ മയമായിട്ടുള്ള ഒരു എഴുത്താണ്. പക്ഷേ കുറച്ചു ദിവസം മാത്രം കാലാവധിയുള്ള ഈ ഹാഫ് കുക്ഡ് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ബെസ്റ്റ് ബിഫോർ എന്നില്ല, യൂസ് ബൈ, അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം, അതിനുശേഷം ഉപയോഗിച്ചാൽ അത് ശരിയല്ല. അപ്പം അങ്ങനെ യൂസ് ബൈ ആണോ ബെസ്റ്റ് ബിഫോർ ആണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉൽപ്പന്നത്തിൻ്റെ വില MRP, ഇനി ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റ് അഡിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, അത് നിയമപ്രകാരമേ ചേർത്തിട്ടുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഏതാണോ സിമ്പിൾ എഴുതണം. പിന്നെ നിങ്ങളുടെ FSSAI നമ്പർ. എഴുതുന്നതിനൊക്കെ കണക്കുണ്ട്, 2 mm കുറഞ്ഞ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല. FSSAI നമ്പർ ഒരു തെളിഞ്ഞ പ്രതലത്തിൽ വേണം എഴുതിയിട്ടുണ്ട്, അതായത് വൈറ്റില് കാണത്തക്ക രീതിയിൽ. ഈ ഘടകങ്ങൾ നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം. അഡീഷണൽ എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും, ഇപ്പോൾ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം നല്ലത് അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. നമ്മുടെ കയ്യിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ രേഖകൾ ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ ഒരാളില്ല, നമുക്കിതൊരു ഇന്ന രീതിയിൽ ചെയ്യും, ഓക്കെ ഇത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു തരാൻ ഒരു പ്രയർ ഒരു
1: അപ്രൂവൽ
0: സിസ്റ്റം ഇല്ല എന്ന് പറയുമ്പോൾ അത് എൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു ഉൽപ്പാദകന്റെ ഉത്തരവാദിത്തമാണ്. അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നും തന്നെ പാടില്ല. പിന്നെ വളരെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ നിങ്ങൾ കുറേ ഫ്രൂട്ട്സ് ചേർത്ത് ഒരു ജാം ഉണ്ടാക്കി, അതിനുള്ളിൽ ഇല്ലാത്ത ഫ്രൂട്ടിന്റെ പടം അതിൽ പാടില്ല. അതുപോലെ ഫ്രൂട്ടേ ഉപയോഗിച്ചല്ല ഞാനൊരു സിന്തറ്റിക് ഡ്രിങ്ക് ഉണ്ടാക്കി, അതിൽ നോൺ ഫ്രൂട്ട് എന്ന് എഴുതിയിരിക്കണം. സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പുറത്ത് മാങ്ങയുടെയോ ഓറഞ്ചിൻ്റെയോ പടം പാടില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്. പാക്കേജിങ് മെറ്റീരിയൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലേബൽ എന്ന് പറയുന്ന കാര്യം.
1: മേഡം, ഇപ്പം പുതിയ പുതിയ അഡ്വാൻസ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഈ പുതിയ പ്രവണതയെക്കുറിച്ചൊന്ന്.
0: നമ്മള് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാവുമ്പോൾ അതിനനുസരിച്ചുള്ള പാക്കേജിങ് മെറ്റീരിയലും നമ്മൾ ഉണ്ടാക്കിയേ തീരുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉൽപ്പന്നം നാശമാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വായുവാണ്. ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഈ വായുവിനെ മുഴുവൻ മാറ്റിയിട്ടുള്ള വാക്വം ചെയ്തിട്ടുള്ള വാക്വം പാക്കേജിങ്, പക്ഷെ അതെല്ലാം ഉൽപ്പന്നത്തിനും ചേരണം എന്നില്ല. അതിനു പകരം വായു പൂർണ്ണമായിട്ട് നീക്കിയ ശേഷം വേറൊരു ഇനേർട്ടായിട്ടുള്ള, അതായത് ഉൽപ്പന്നവുമായിട്ട് റിയാക്ട് ചെയ്യാത്ത നൈട്രജൻ പോലുള്ള ഗ്യാസുകൾ കയറ്റിയ പാക്കേജിംഗ് മെറ്റീരിയൽ, മോഡിഫൈഡ് ചിപ്സിലൊക്കെ കാണുന്ന പോലെ, അതായത് അതിങ്ങനെ വീർത്ത പില്ലോ പാക്കേജിംഗ് എന്ന് പറയും, അങ്ങനെയുള്ള പാക്കേജിങ്ങുകളുണ്ട്. അതായത് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, അത് ഓക്സിജന് മാത്രമല്ല, ഓക്സിജൻ ആവാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, നൈട്രജൻ ആവാം, അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിക്കുന്ന മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്ങുകളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള എല്ലാത്തിനകത്തും ഒരു ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഉപയോഗിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ സാധാരണ പാക്കേജുകൾ ഉരുകി

0: ഓ, ഇത് ഉരുകുന്നതിന് പകരം അത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, അകത്തെ ഉൽപ്പന്നം ചൂടാകുന്നു. അങ്ങനെയുള്ള റിട്ടോർട്ട് പാക്കേജിങ്ങുകളുണ്ട്. പിന്നെ ഒരു ഉള്ളിലെ ഉൽപ്പന്നം കേടായോ എന്നറിയാനുള്ള ഉപഭോക്താവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന സ്മാർട്ട് പാക്കേജിങ്ങുകൾ, അതായത് ചെറിയ ലേബലുകൾ ഉണ്ടാവും. അകത്തെ ഉൽപ്പന്നം കേടാകുന്നതിനനുസരിച്ച് ഇതിന്റെ സെൻസർ പ്രവർത്തിച്ച് ഇതിന്റെ കളർ മാറുന്നു. അപ്പോൾ ഒരു ഉപഭോക്താവിനെ നോക്കിയിട്ട് ഇത് കേടാണ് അല്ലെങ്കിൽ ഇത് പഴുത്തിട്ടില്ല, ഇത് പഴുത്തതാണ്, ഇങ്ങനെ കേട് മാത്രമല്ല ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അകത്ത് എന്താണ് ഇരിക്കുന്നത്, ആ രീതിയിലുള്ള പാക്കേജ്, സ്മാർട്ട് പാക്കേജിങ്, ഇന്റലിജന്റ് പാക്കേജിങ്, എന്തിനെ ഇതിനൊപ്പം തിരുന്ന എഡിബിൾ പാക്കേജിങ് വരെയുണ്ട്. അതായത് കഴിച്ചു കഴിഞ്ഞാൽ അതും കൂടി കഴിക്കത്ത, അതുവരെയുള്ള പാക്കേജിങ്ങുകളും ഇന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ട്.
1: മേഡം പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു.
2: കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനി സിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,950 രൂപ മുതൽ 16,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 4,500 രൂപ മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചുകൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനുശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരയ്ക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറേ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കണ്ടേ? ചോദ്യം ഇതായിരുന്നു: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തുതേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തുതേങ്ങ ശേഖരിക്കേണ്ടത്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിൽ പുതിയതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in
1: എന്ന സർവകലാശാല വെബ് പോർട്ടൽ
0: സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 2026-28 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തുന്നതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 04-81-25-76-622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607585594
1: കുടുംബവാർഷിക വരുമാനം 1000 സ്ക്വയർ ഫീറ്റ് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിലാണ്
0: ഇനി ഇന്നത്തെ കമ്പോള മോത്തി വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.
1: അപേക്ഷ സ്വീകരിക്കുന്ന
0: കൊല്ലം 25,400 രൂപ, ആലപ്പുഴ കൊച്ചി റെഡി 25,300, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,400, എറണാകുളം 25,500, ആലുവ 27,500 രൂപ, കൊപ്ര കിൻഡലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ തെളിവ് 15,900, ആലപ്പുഴ പുകരാശി

0: അറുന്നൂറ്, കൊച്ചി പറവൂർ 5,300 രൂപ. ചുക്ക് കിണ്ണലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. കശുവണ്ടി പരിപ്പ് കിണ്ണലിന് കൊല്ലം 84,300 രൂപ. അടയ്ക്ക് 1,000, നെടുവങ്ങാട് 5,000 രൂപ, ചെങ്ങന്നൂർ 6,100 രൂപ, എറണാകുളം 4,600 രൂപ.
1: മലയാളത്തിൽ വാർത്തകൾ.
0: കമ്പോള വില നിലവാരമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കും.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം വേണമെന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാർ വന്നതോടെയാണ് ഇത് നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു.
3: നരേന്ദ്രമോദിജിനെ കോഓപ്പറേറ്റീവ് മിനിസ്ട്രി ബനാകർ ദേശ് കേ ഗ്രാമീണ വികാസ്, കൃഷി വികാസ് ഓർ വിമൻ എംപവർമെന്റ് കെ ലിയെ ബഹുത് ബഡാ കദം ഉഠായ ഹൈ ഓർ ആജ് മേ ഐസേ രാജ്യ മേ ആയാ ഹൂം ജഹാ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആസാദി കെ പഹലേ സേ ത്രാവൺകോർ, കോച്ചിൻ, മലബാർ കൈ സാരേ ക്ഷേത്രോ മേ ആസാദി കെ പഹലേ സേ സ്ട്രക്ചർഡ് തരീകേ സേ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ചലി ഹൈ.
2: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ M. ലിജു, PC വിഷ്ണുനാഥ്, NK പ്രേമചന്ദ്രൻ MP, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിലെ വനിതാ നേതൃത്വത്തിലുള്ള വിവിധ സംരംഭങ്ങൾക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് തുടക്കം കുറിച്ചത്. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡിന് തുടക്കം കുറിച്ച ആഭ്യന്തരമന്ത്രി വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം ഷീമാർട്ട് സ്റ്റോറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ട, ഭാരത് അരി എന്നിവയുടെ വിപണനോദ്ഘാടനവും വനിതാ കർഷകർക്കായി സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ശ്രീ ഷാ നിർവഹിച്ചു. കർഷകരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാതാ അമൃതാനന്ദമയുടെ 73rd ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാ ദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഏറ്റുവാങ്ങി. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00.

0: പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പരീക്ഷകളെ ഭീഷണിയായല്ല, മറിച്ച് അവസരങ്ങളായാണ് കാണേണ്ടതെന്നും ഏതു തരത്തിലുള്ള സമ്മർദ്ദത്തെയും നേരിടാൻ പ്രാപ്തിയുള്ളവരും കരുത്തരുമായി മാറാൻ കുട്ടികൾക്ക് കഴിയണമെന്നും പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് പറഞ്ഞു.
2: किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. रोते बैठना नहीं चाहिए, मान के चलना चाहिए कि जीवन में आता रहता है, दबाव बनता रहता है, तो खुद को तैयार करना पड़ता है.
0: പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുക, സന്തുലിതമായ തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ കോടിക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങളുടെ സമഗ്ര വികസനത്തിലേക്ക് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലായി 5 മെഡലുകൾ കൂടി നേടിയാണ് ഇന്ത്യ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ചത്. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അഭിനന്ദിച്ചു. ഒരു റിപ്പോർട്ട്.
3: പുരുഷ വനിതാ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇരട്ട സ്വർണം നേടി. ഇറാനെതിരെ ഇന്ത്യൻ വനിതകൾ ഫൈനൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ പുരുഷ ടീമും ഇറാനെതിരെ വിജയം നേടി. കബഡിക്ക് പുറമെ അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മെഡലുകൾ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മാരത്തണിൽ സാവൻ ബർവാൾ വെള്ളിമെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘവും വെള്ളി സ്വന്തമാക്കി. 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 28 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 2-ാം മത്സരം ഈ മാസം 30-ന് ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3-ന് ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ നോട്ടീസ് ലഭിച്ച വ്യക്തികളിൽ നിന്ന് ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശേഷം BLOമാർ രേഖകൾ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമായത്. വാദം കേൾക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തില്ലെന്നും ആവശ്യമെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും ഹിയറിംഗുകൾ നടത്തുകയെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിലെ ശത്രുതാപരമായ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുമായി ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതായി റിപ്പോർട്ട്. പദ്ധതികളിന്മേലുള്ള US ഔദ്യോഗിക പ്രതികരണത്തിനായി ഇറാൻ കാത്തിരിക്കുമ്പോഴാണ് ട്രംപിന്റെ നിലപാട് സംബന്ധിച്ച വിവരങ്ങൾ ഒരു അമേരിക്കൻ പത്രം US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ക്രൂയിസ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും.

0: കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

ഹലോ ആൻഡ് വെൽക്കം ടു മ്യൂസിക് ടൈം ഓൺ ഭവാനി. ഫോർ ദ നെക്സ്റ്റ് ലിറ്റിൽ വൈൽ വി ആർ സ്റ്റേയിങ് വിത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് ബാൻഡ്സ് ഇൻ റോക്ക് ഹിസ്റ്ററി, ദ ഈഗോസ്.

മനുഷ്യൻ നടത്തിയ കലാപങ്ങളുടെ നന്മയും തിന്മയും ഒരുപോലെ സംരക്ഷിക്കുന്ന അതോടൊപ്പം കരുണയും.

0: ഇതമോൾ കറിയില്ല, അവളുടെ പാപം പെട്ട് ജോലിക്കുട്ടി ഗുജറാത്തിൽ എങ്ങോ ഒരു ചെമ്മീൻ കമ്പനിയിൽ പണിയെടുക്കുവാണെന്ന്. പണത്തിന് ഗതിമുട്ടുമ്പോൾ സാധാരണ
1: ചെയ്യാറുള്ള
0: മൂന്ന് മാസം മുമ്പ് ഒരു ആക്സിഡന്റിൽ എനിക്ക് അല്പം ബ്ലഡ് വേണ്ടി വന്നു. അന്ന് ആരൊക്കെയോ എന്നെ സഹായിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ല, അതെന്താ ഇപ്പോൾ ചോദിക്കാൻ കാരണം? ഞാനൊരു രോഗിയാണ്. അതെ, ചോടിക്കുട്ടിയുടെ ഹൃദയം പറഞ്ഞ നിമിഷം നിശ്ചലമായി അയാളുടെ കണ്ണിലേറിട്ട് കഴിഞ്ഞോളേ.

സത്യം വികലമായി കൊണ്ടിരുന്നു. ജോണിക്കുട്ടിയുടെ കാര്യത്തിലും എക്കൊണ്ടാണ് ജോണിക്കുട്ടി മരിച്ചത്? അതുകൊണ്ട് മൃതശരീരം വന്നപ്പോൾ

0: ദമ്പതികൾ കഴുത്തിവെച്ച്
1: കുടയും കുരിശുമില്ലാതെ മണിയും മഞ്ചലുമില്ലാതെ ശൂന്യമായ വീതിയിലൂടെ മൂന്ന് പേരടങ്ങുന്ന ഒരു വിലാപയാത്ര കടന്നു പോവുകയാണ്. സ്നേഹബന്ധങ്ങൾക്ക് എന്തു വില? സങ്കൽപ്പമാ വന്ന നൂലുകൾ.

ദുഃഖാകുലമായ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ജോണിക്കുട്ടിയുടെ മരണശേഷം സ്മിത ആദ്യമായി സ്കൂളിലേക്ക് പോവുകയാണ്. പതിവുപോലെ അവൾ സ്കൂളിലേക്ക് ചെന്നു. അവളെ കണ്ട മാത്രയിൽ വരാന്തയിൽ അങ്ങിങ്ങായി നിന്നിരുന്ന കുട്ടികൾ ഒരു ശുദ്ധ ജീവിയെ കണ്ടതുപോലെ ഓടി ക്ലാസ് മുറിയിൽ കയറി. ഇതിനോടകം കുറെ രക്ഷില്ലാക്കളും അവിടെ എത്തിച്ചേർന്നു. ഫൈജഗതി

ഭയപ്പെട്ടതായി നിന്ന് ആ കുഞ്ഞിനെ നോക്കി ഒരുത്തൻ അലറി പറഞ്ഞു, പോ പോ, ഏഡ്സ് പിടിച്ച മരിച്ചവന്റെ മകളാണ് നീ, ഞങ്ങളുടെ മക്കളെ കൂടി നശിപ്പിക്കാൻ വന്നേക്കുന്നോ? അങ്ങനെ കുറേ ആക്രോശങ്ങൾ, വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന കുറെ മനുഷ്യ പിശാചുകൾക്കിടയിൽ കിടന്ന് സ്മിത നെട്ടോട്ടം തിരിയുകയാണ്. മാനവ ചിത്തമേ ശുഭ്രമ

നാവും തൊണ്ടയും വരണ്ടുണങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ ആ ടാപ്പിന്റെ ചുവട്ടിലേക്ക് നടക്കുന്നത്. അവളുടെ കരങ്ങൾ ആ ടാപ്പിൽ സ്പർശിച്ചില്ല. അതിനു മുമ്പ് മനസാക്ഷിയില്ലാത്തൊരു ദുഷ്ടൻ ഒരു വിറക് പൊട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞു. അമ്മേ, വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. വെള്ളത്തിൽ പോലും എയ്ഡ്സ് പകർത്തു. നിലത്ത് വീണ അവളുടെ തലപൊട്ടി ചോര വാർന്നൊഴിഞ്ഞു നോക്കി. താഴെ വീണ് തുറന്നുരുണ്ടുപോയ ചോറ്റിൻ പാത്രത്തിൽ നിന്നും അന്നത്തെ ഉച്ചഭക്ഷണമായ ഒരൽപ്പം ചക്ക പുഴുക്ക് അതാ മണ്ണിൽ പൂണ്ടു കിടക്കുന്നു. പിന്നെ അവളധികം വൈകിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളും പെറുക്കിയെടുത്ത് അവൾ നടന്നു നീങ്ങി. മൂക്കത്തെ തളം കൊണ്ട് കെട്ടി നിൽക്കുന്ന ശവം കൊട്ടിയുടെ പുറമ്പോക്കിൽ അവളുടെ പപ്പായുടെ കുഴിമാടത്തിനരികിൽ അവൾ ചെന്നിരുന്നു. അവിടുന്ന് കുറച്ച് പച്ചിലകൾ പറിച്ച് അതിൻ്റെ ചാറ് പിഴുത് മുറിവിൽ വെച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞെങ്കിലും അവൾ ആ കുഴിമാടത്തെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ്. പപ്പ, പപ്പേനോട് പറയാറില്ലേ മോള് പഠിച്ച് വലിയ ഡോക്ടറാകണമെന്ന്? മോള് ഡോക്ടറായി പപ്പ. പപ്പ കണ്ടോ മോള് മരുന്ന് വെച്ചിരിക്കുന്നത്? പപ്പ വിഷമിക്കണ്ടാട്ടോ, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഡോക്ടറായിക്കൊള്ളാം, എങ്ങനെയെങ്കിലും.

പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ചോര വിറ്റത്? ചോര വിറ്റത് കൊണ്ടല്ലേ പബ്ബ രോഗിയായതും മരിച്ചതും? പബ്ബ എന്തിനാ എന്നെ സ്നേഹിച്ചത്? എന്തിനാന്ന് പറ. അവളുടെ കയ്യിൽ നിന്നും ആ പുസ്തകങ്ങൾ ഊർന്ന് മൺകൂനയിലേക്ക് വീണു. പപ്പ, ഇന്ന് ഞാൻ പപ്പയോട് കഴിഞ്ഞോട്ടെ. എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാ. അവളാ മൺകൂനയെ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വിഷാദത്തിന്റെ ചായം തേച്ച് സൂര്യൻ അസ്തമിച്ചു. അവളുടെ ഹൃദയാഭിലാഷങ്ങൾ പകർത്തി എഴുതിയ ആ പുസ്തകങ്ങൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കാറ്റിന്റെ കൈകൾ മറിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ചുടലപ്പ്

0: പ്രകൃതിയേറെ, അയിത്തത്തിന്റെ കാലം മുതൽ വിദ്യാഭ്യാസം നിരസിക്കാൻ കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും വിദ്യാഭ്യാസം മുടക്കാനും പഠിപ്പ് മുടക്കാനും പുത്തൻ കാരണങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി.
1: അവസാനമായി ഇസബല്ല ബെൻട്രാൻഡ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് റെസിറ്റേഷൻ.
0: ഗുഡ് മോർണിംഗ് ടു ഓൾ. ടുഡേ ഐ എം ഗോയിങ് ടു റിസൈറ്റ് ദ പോം റിട്ടൺ ബൈ കാൾ സാൻഡ്ബെർഗ്, എൻ അമേരിക്കൻ പോയറ്റ് ഹു ഹാസ് വോൺ 3 പുലിറ്റ്സർ പ്രൈസസ്. കാൾ സാൻഡ്ബെർഗ് ഇൻ ദിസ് പോം ഡിസ്ക്രൈബ്സ് ഹൗ ദ കോമൺ പീപ്പിൾ ഡു ഓൾ ദ വർക്ക് ആൻഡ് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ടു അവർ വേൾഡ്സ് പ്രോഗ്രസ്. ഐ ആം ദ പീപ്പിൾ, the mob by Carl Sandburg. I am the people, the mob, the crowd, the mass. Do you know that all great work of the world is done through me? I am the working man, the inventor, the maker of the world's food and clothes. I am the audience that witnesses histories. The Napoleons come from me, and the Lincolns. They die, and then I send forth more Napoleons and Lincolns. I am a seed ground. I am a prairie that will stand for much plowing. Terrible storms pass over me. I forget. The best of me is sucked out and wasted. I forget everything but death comes to me and makes me work and give up what I have, and I forget. Sometimes I growl, shake myself, I spatter a few red drops for history to remember. When I forget, when I the people learn to remember, when I the people use the lessons of yesterdays and no longer forget who robbed me last year, who played me for a fool. When there will be no speaker in all the world, say the name, the speaker. With any fluck of a sneer in his voice or any far-off smile of derision. The mob, the crowd, the mass will arrive then. Thank you.
1: ഇന്നത്തെ ഇതളുകൾ സമാപിക്കുന്നു.
2: ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷൈൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM
1: സാഹിത്യവേള.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം LS അശോക് എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരേ രക്തം.
3: ഡോക്ടർ ശർമ്മയുടെ വാക്കുകൾ മേനോൻ ആകാംക്ഷയോടെ കേട്ടുനിന്നു. മിസ്റ്റർ അരവിന്ദാക്ഷ മേനോൻ, നിങ്ങളുടെ മകൾ വളരെ ഭാഗ്യമുള്ളവളാണ്. നല്ല വാർത്തയാണ് കേൾക്കാനുള്ളത്. കനത്ത വിഷാദത്തിൽ മുങ്ങി ഹതാശയനായി കാണപ്പെട്ട അരവിന്ദാക്ഷ മേനോൻ്റെ മനസ്സിൽ പ്രതീക്ഷകളുടെ തിരുനാളം ജ്വലിച്ചു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. കുറച്ച് ദിവസങ്ങളായി അയാൾക്കുറക്കമില്ലാതായിട്ട്. മകൾ ശാരികയുടെ അർബുദ ചികിത്സയ്ക്കാവശ്യമായ മൂലകോശത്തിനായി മേനോൻ ലോകമെമ്പാടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നെട്ടോട്ടമോടുകയായിരുന്നു. ശാരികയുടെ രോഗാവസ്ഥ അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണ് അർബുദരോഗ വിദഗ്ധനായ ഡോക്ടർ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം മൂലകോശ ചികിത്സമകളിൽ പരീക്ഷിക്കാൻ മേനോൻ തീരുമാനമെടുത്തത്. മൂലകോശമെന്ന അടിസ്ഥാന കോശം ഉപയോഗിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ശമനം കണ്ടെത്താൻ ആവുമത്രേ. നവീന ചികിത്സാ മുറയായി ഇത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ മൂലകോശ ദാതാവിനെ കണ്ടെത്തുകയെന്നതാണ് ഇതിലേറ്റവും വലിയ വിഷമഘട്ടം. ദാതാവിൻ്റെ രക്തത്തിൽ നിന്ന് നേരിട്ടോ ഇടുപ്പല്ലിൽ

ശസ്ത്രക്രിയ ചെയ്തോ നട്ടലിലെ മജ്ജയിൽ നിന്നോ മൂലകോശം ശേഖരിക്കപ്പെടുന്നു. അതുപയോഗിച്ച് ആധുനിക വൈദ്യശാസ്ത്രം ഉറപ്രകാരം ആരോഗ്യമുള്ള കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ച് രോഗിയുടെ കേടുവന്ന കോശങ്ങൾക്ക് പകരമായി സ്ഥാപിക്കുന്ന ചികിത്സാ രീതിയാണത്. മകളെ ബാധിച്ച മഹാവ്യാധി ഇതിനകം അയാളുടെ മനസ്സും ശരീരവും തകർത്തു കളഞ്ഞു. പുതിയ ചികിത്സാ പദ്ധതിക്കായി തയ്യാറെടുപ്പുകളുമായി അയാൾ നീങ്ങി. നാൾക്കുനാൾ മകളുടെ രോഗം മൂർച്ഛിക്കുന്നത് നിസ്സഹായതയോടെ കണ്ടുനിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ വേദന പ്രകടമായിരുന്നു. മകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവസാന പിടിവള്ളിയായാണ് ഡോക്ടർ പുതിയ ചികിത്സ ഉപദേശിച്ചത്. പക്ഷേ ഡോക്ടർ ശർമ്മ തുടർന്നു, മൂലകോശദാതാവിനെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ ലക്ഷക്കണക്കിന് ദാതാക്കളുടെ സാമ്പിൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അനുയോജ്യമായ ഒരാളെ കണ്ടെത്താനാവൂ. ബൈ ദ ബൈ, ആദ്യം രക്തബന്ധമുള്ളവരിൽ നിന്നു തന്നെ തിരച്ചിൽ തുടങ്ങുകയാണ് നല്ലത്. മോസ്റ്റ് പ്രോബബിളി അവരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയേറെയാണ്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് ആളെ കണ്ടെത്തേണ്ടി വരും. മിക്കവാറും അന്യസംസ്ഥാനങ്ങളിലെ മീഡിയകളും ഈ അന്വേഷണത്തിൽ സഹകരിക്കാറുണ്ട്. ഡോക്ടർ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അടുത്ത ദിവസം തന്നെ മേനോൻ തൻ്റെ രക്തബന്ധമുള്ളവരിൽ നിന്ന് മൂലകോശം ലഭ്യമാക്കാനുള്ള അന്വേഷണം ആരംഭിച്ചു. വിചിത്രമെന്ന് പറയട്ടെ, അയാളോട് മമത പുലർത്തിയിരുന്ന പലരും അജ്ഞതയും ഭയവും മൂലമാകാം പരിശോധനകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. നാട്ടുപ്രമാണിയും ധനാഢ്യനുമായ അയാളുടെ സഹായങ്ങൾ നിർലോഭം നേടിയിട്ടുള്ള പലരും സാമ്പിളെടുക്കുവാൻ വിമുഖത കാണിച്ചു. ബന്ധുക്കളെയും മറ്റും വിളിച്ചുകൊണ്ട് മകളുടെ ചികിത്സയ്ക്കായി സഹകരിക്കണമെന്ന് അയാൾ കേണപേക്ഷിച്ചു. പക്ഷേ കടുത്ത നിരാശയായിരുന്നു ഫലം. അനുയോജ്യമായ മൂലകോശമുള്ള ഒരാളെയെങ്കിലും കാണിച്ചു തരണമേ എന്ന് സകല ദൈവങ്ങളോടും അയാൾ കരളുരുകി പ്രാർത്ഥിച്ചു. അനുകൂലമായ ഒരു സന്ദേശം പോലും ലഭിക്കാതായപ്പോൾ കഠിനമായ വിഷാദരോഗം പിടിപെട്ട അയാൾ ആരോടും മിണ്ടാതായി. മകൾ ശാരികയാകട്ടെ അനുനിമിഷം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള ശാരികയുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ മനക്കരുത്തില്ലാതെ പലരും വീങ്ങിക്കരഞ്ഞു. നാട്ടുസമ്പ്രദായത്തിലുള്ളതും ഒരു ലക്ഷ്യബോധവുമില്ലാത്തതുമായ ചികിത്സകൾ പലതും നടത്തി നോക്കി. മൂലകോശം ലഭ്യമാകില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സമയത്താണ് ഡോക്ടർ ശർമ്മയുടെ പ്രതീക്ഷ നിറഞ്ഞ വിളി വീണ്ടും എത്തിയത്. ഉടൻ തന്നെ ഡോക്ടറുടെ വസതിയിൽ അയാൾ പാഞ്ഞെത്തി. ഡോക്ടർ, ദയവായി വിശദമായി പറയൂ, എന്താണ് സംഭവിച്ചത്? എന്ത് ആശ്വാസവാക്കുകളാണ് ഞങ്ങൾക്കായുള്ളത്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പുതിയ വഴിത്തിരിവ്? മേനോൻ്റെ സംസാരത്തിൽ ആകുലത നിറഞ്ഞു കവിഞ്ഞു. ഡോക്ടർ ശർമ്മ തുടർന്നു, കഴിഞ്ഞയാഴ്ചയാണ് പത്രത്തിൽ നിന്ന് അറിഞ്ഞിട്ടാകണം ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാവില്ല. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ പറഞ്ഞെത്തി. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂലകോശമെടുക്കാനുള്ള പരിശോധനകൾക്ക് യാതൊരു ഉപാധിയുമില്ലാതെ അയാൾ വിധേയനായി. നിങ്ങളുടെ മകൾക്ക് ഏറ്റവും യോജിക്കുന്ന മൂലകോശമാണ് അയാളിൽ നിന്ന് ലഭ്യമായതെന്നതാണ് അത്ഭുതകരവും സന്തോഷകരവുമായ കാര്യം. അടുത്ത രക്തബന്ധമുള്ളവർക്ക് മാത്രമേ ഇത്തരം കോശം കണ്ടെത്താനാവൂ. ഏതായാലും താങ്കളുടെ പുത്രി ശാരിയയ്ക്കുള്ള ചികിത്സകൾ നാളെ തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഡോക്ടർ ശുഭാപ്തി വിശ്വാസത്തോടെ എണീറ്റു. ഡോക്ടർ, ആ വിളിയിൽ മേനോൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് അയാളെ കാണണം. എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വന്ന ആ ദേവദൂതനെ കാണാൻ അനുവാദം തരണം. ആരാണ് പ്രതീക്ഷകളുടെ സുവർണദീപങ്ങൾ തെളിയിക്കാൻ തയ്യാറായ അജ്ഞാതൻ എന്നായിരുന്നു മേനോനടക്കം കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം. അയാളെ എത്രയും വേഗം കാണണമെന്ന് കുടുംബാംഗങ്ങളെല്ലാവരും തീവ്രമായ ആഗ്രഹം അറിയിച്ചു. സോറി മിസ്റ്റർ മേനോൻ, മൂലകോശമെടുത്തതിന് ശേഷമുള്ള സർജറി കഴിഞ്ഞ് അയാൾ വിശ്രമിക്കുകയാണ്. മാത്രമല്ല, മൂലകോശദാതാവ് ആരാണ് എന്ന് വെളിപ്പെടുത്തരുതെന്ന് ആ നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് അറിയാനുമാവില്ല, അയാളെ കാണാനുമാവില്ല എന്ന കാര്യം ഖേദപൂർവ്വം അറിയിക്കട്ടെ. അതിനായി ശ്രമിക്കേണ്ടതില്ല. നാളെ രാവിലെ തന്നെ ഫ്ലൈറ്റിൽ അയാൾ ബാംഗ്ലൂരിലേക്ക് മടങ്ങും. ഡോക്ടർ ശർമ്മ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എല്ലാവരും കടുത്ത പ്രതിസന്ധിയിലായി. വലിയ വിഷമമുണ്ട് ഡോക്ടർ. ഈ വിഷമഘട്ടത്തിൽ ഞങ്ങളോട് കരുണ കാണിച്ച ആ വലിയ മനുഷ്യനെ നേരിട്ട് കണ്ട് ഒരു നന്ദിവാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനവും ഉണ്ടാകില്ല. ദയവായി അദ്ദേഹവുമായി ഒരു മിനിറ്റെങ്കിലും കാണാനുള്ള അനുമതി ഡോക്ടർ സംഘടിപ്പിച്ചു തരണം. ഞാൻ അങ്ങയുടെ കാല് പിടിക്കുകയാണ്. അയാൾക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്നുണ്ട് എനിക്ക്. ഡോക്ടറുടെ മുറിവിട്ടു പോകാതെ മേനോൻ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു. ആ അഭ്യർത്ഥനയിൽ അതിവൈകാരികത നിറഞ്ഞു നിന്നു. യഥാർത്ഥത്തിൽ അയാളുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ഏതായാലും ചികിത്സ നടക്കട്ടെ. ഡോക്ടർ കൂടുതലൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് പോയി. അടുത്ത ദിവസം തന്നെ ചികിത്സ ആരംഭിച്ചു. ശാരികയുടെ ചികിത്സയിൽ ഗുണകരവും ഗണ്യവുമായ പുരോഗതി കണ്ടു. പക്ഷേ മൂലകോശദാതാവിനെ കാണുവാനും ആരാണെന്നറിയുവാനും ആർക്കും ഇനിയും അവസരം ലഭിച്ചില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു. ചികിത്സയുടെ പുരോഗതി അറിയിക്കാൻ അരവിന്ദാക്ഷ മേനോനെ ഡോക്ടർ മുറിയിലേക്ക് അന്ന് വിളിപ്പിച്ചു. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ നന്ദിയും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിവരവും ദാതാവിന് ഞാൻ കൈമാറിയിട്ടുണ്ട്. അയാൾ അതീവ സന്തുഷ്ടനാണ്. അയാളെ നേരിൽ കാണണം.

0: നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആഗ്രഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യം സൂചിപ്പിക്കാം, ബാംഗ്ലൂരിൽ സ്ഥിരതാമസമുള്ള അയാൾ സിനിമാ താരങ്ങൾ വരെ ക്യൂ നിൽക്കും വിധം തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ധനികനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പണം കൊടുത്ത് അയാളോട് നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഔദ്യോഗികമായ തിരക്ക് അവഗണിച്ചാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ 3 ദിവസത്തേക്ക് അവധിയെടുത്ത് ഈ ആശുപത്രിയിൽ അയാൾ വന്നത്. ഒരു നല്ല വാർത്ത കൂടിയുണ്ട്. എൻ്റെ നിരന്തര അഭ്യർത്ഥന പ്രമാണിച്ച് എൻ്റെ ഫോണിലൂടെ വീഡിയോയിൽ അയാൾ നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ കൂടിക്കാഴ്ചയാകാം. താല്പര്യമുള്ള കുടുംബാംഗങ്ങൾ നാളെ രാവിലെ 8 മണിക്ക് എൻ്റെ ക്വാർട്ടേഴ്സിൽ വരിക. എൻ്റെ ഫോണിലേക്ക് അയാൾ വിളിക്കും. ഓക്കെ. മേനോൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. മകളുടെ രക്ഷകനായ അയാളെ കണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് അയാൾക്ക് അപ്പോഴും നിശ്ചയിക്കാനായില്ല. അടുത്ത ദിവസം രാവിലെ 7:30 തന്നെ മേനോനും കുടുംബാംഗങ്ങളും ഡോക്ടറുടെ വസതിയിൽ എത്തിച്ചേർന്നു. രോഗമുക്തി വന്നുകൊണ്ടിരിക്കുന്ന ശാരികയും മേനോൻ്റെ ഭാര്യയും വിധവയായ സഹോദരിയുമടക്കം ഏതാനും പേർ സംഘത്തിലുണ്ടായിരുന്നു. വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ദേവദൂതനെ കാത്ത് അവർ ഡോക്ടറുടെ സ്വീകരണമുറിയിൽ ഇരുന്നു. അജ്ഞാതനെ കാണുവാനുള്ള ആകാംക്ഷയോടെ, അക്ഷമയോടെ എല്ലാവരും സമയം തള്ളി നീക്കി. മൗനം അല്പനേരം അവിടെ കുടികെട്ടി. ഇതിനിടെ ഡോക്ടറും എത്തിച്ചേർന്നു. 8 മണിയാകാൻ ഇനിയും സമയമുണ്ട്. ഡോക്ടർ മൗനം ഭഞ്ജിച്ചു. എടോ മിസ്റ്റർ മേനോൻ, താൻ ഒരു കാര്യം അറിയണം. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെയും തൻ്റെ മകളുടെയും സിരകളിൽ ഓടുന്നത് ഒരേ രക്തം തന്നെയാണോ? പക്ഷേ തനിക്കത് തിരിച്ചറിയാനായില്ല. അത് ബോധ്യപ്പെടാൻ ദൈവം കാണിച്ചു തന്ന ഒരു വഴിയാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലായത്. താൻ പറഞ്ഞില്ലേ അയാൾക്ക് പ്രതിഫലമായി പണം കൊടുക്കാമെന്ന്? അയാൾക്ക് വേണ്ടത് പണമല്ലടോ, ഒരിറ്റ് സ്നേഹമാണ്, കാരുണ്യമാണ്. അത് വേണ്ടിയിരുന്ന സമയത്ത്, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് താനത് നിഷേധിച്ചു. കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട മേനോനെ, ഡോക്ടറുടെ ഭാഷയിൽ പാരുഷ്യം നിറഞ്ഞു. അരവിന്ദാക്ഷൻ മേനോനെ ഒന്നും പിടികിട്ടിയില്ല. ഡോക്ടറുടെ വാക്കുകളിലെ മാർദ്ദവമില്ലായ്മ അയാളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. മകൾ ശാരിക മുഖം പൊത്തി വിങ്ങി കരയുകയാണ്. അജ്ഞാതനായ ദാതാവ് ആരെന്ന രഹസ്യം അവൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞതായി എല്ലാവർക്കും തോന്നി. എല്ലാവരും ഇതിനകം സ്തബ്ധചിത്തരായി മാറിയിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് ആർക്കും പിടികിട്ടിയില്ല. ഡോക്ടർ നൽകിയ സൂചനകളിൽ നിന്ന് മേനോൻ തൻ്റെ ഭൂതകാലങ്ങളിലേക്ക് സഞ്ചരിച്ചു. സഹോദരി സ്നേഹം ഒന്നുകൊണ്ട് മാത്രം അയാളുടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന അജ്ഞാത വ്യക്തിയെ അപ്പോൾ മാത്രം അയാൾ തിരിച്ചറിയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവകോപത്താൽ പിറന്ന കുട്ടിയാണിവൻ. പാപജന്മമെന്ന് വീട്ടുകാർ നിരന്തരം ശാപവാക്കുകൾ ചൊരിയുന്നത് കേട്ട് മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ആ കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മാത്രമല്ല, എന്തിന്, മേനോൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സ്വന്തം അമ്മയുടെ പക്കൽ നിന്നുപോലും ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെ ജനിച്ച നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഒരു മനുഷ്യജന്മം. ചെറുപ്പത്തിലെ സ്വപിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടി. അവൻ്റെ ജനനം മൂലമാണ് അച്ഛൻ്റെ മരണം പോലും സംഭവിച്ചതെന്ന് പഴികേട്ടവൻ. ഭിന്ന ലിംഗക്കാരൻ എന്ന ഒറ്റ കാരണത്താൽ വെറുപ്പും വിദ്വേഷവും ശാപവാക്കുകളും ഏറ്റുവാങ്ങിയ ഒരുവൻ. അന്യനാട്ടിലെത്തിയ ആ മനുഷ്യജീവി പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് ജീവിതം കരുപിടിപ്പിച്ചു. അവിടെ അയാളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടു. ക്രമേണ സമൂഹം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന മേക്കപ്പ് കലാകാരൻ എന്ന ഉന്നത പദവിയിൽ എത്തിച്ചേർന്നു. കുട്ടിക്കാലത്ത് തന്നോട് ഇറ്റ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന സഹോദരി സ്ഥാനമുള്ള പെൺകുട്ടിയുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്നും തനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായി. മാരകമായ രോഗത്തിന് ശമനമുണ്ടാവാൻ അയാൾ മറ്റെല്ലാം മറന്നുകൊണ്ട് തന്നെ അവഗണിച്ച നാട്ടിലെത്തി. ആട്ടിപ്പായച്ച അമ്മാവൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ തന്നെ തിക്താനുഭവങ്ങൾ മറന്നുകൊണ്ട് അവൻ മധുരമായി പ്രതികാരം ചെയ്തു. ഇനിയും തന്നെ കണ്ടാൽ അവഹേളനം ഉണ്ടായേക്കാമെന്ന് ഭയന്ന് അടുത്ത ദിവസം തന്നെ തിരികെ പോവുകയും ചെയ്തു. അയാളുടെ രക്തം തന്നെയാണ് കുഞ്ഞനുജത്തിയിലും ഒഴുകുന്നതെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ ജീവിതം സാർത്ഥകമാക്കിയിരിക്കുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മേനോനും കുടുംബാംഗങ്ങളും നിമിഷങ്ങളോളം തലകുനിച്ചിരുന്നു. കുറ്റബോധം എല്ലാ മുഖങ്ങളിലും തെളിഞ്ഞു നിന്നു. പശ്ചാത്താപ വിവശനായി മേനോൻ ഡോക്ടറുടെ സമീപത്തേക്ക് നീങ്ങി. ഡോക്ടറുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് തേങ്ങി. അയാളുടെ സഹോദരിയായ അവൻ്റെ അമ്മയ്ക്കും തേങ്ങലടക്കാനായില്ല. ആ നിമിഷം ഡോക്ടറുടെ ഫോണിൽ ഒരു വീഡിയോ കോൾ റിംഗ് ചെയ്യപ്പെട്ടു. മേനോനും കുടുംബാംഗങ്ങളും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഗംഗ എന്നു പേരുള്ള ദേവദൂതനെ കാണാനായി ആകാംക്ഷയോടെ കണ്ണുകൾ തുറന്നു പിടിച്ചു. അവനോട് എന്തു പറയണമെന്നറിയാതെ വിങ്ങിപ്പെട്ടുന്ന മനസ്സുമായി എല്ലാവരും. മുടി നീട്ടി വളർത്തിയ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പുഞ്ചിരിയുള്ള സൗമ്യമായ മുഖത്തോടെ അവൻ ടെലിഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു. ഗംഗ. അവൻ ആദ്യം തിരക്കിയത് സഹോദരി ശാരികയെ തന്നെയായിരുന്നു. അവൻ അവളെ സ്നേഹവായ്പകളോട് വിളിച്ചു. മോളെ, ശാരികയെ, മോൾക്ക് സുഖമല്ലേ? ശാരിക പൊട്ടിക്കരഞ്ഞു. എൻ്റെ അടുത്ത് വരണേ ചേട്ടാ, അച്ഛന് വേണ്ടി എനിക്ക് ചേട്ടൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. അവളത് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ രംഗം കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ ഡോക്ടർ ശർമ്മ അകത്തേക്ക് വലിഞ്ഞു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് LS അശോക് എഴുതി അവതരിപ്പിച്ച കഥ ഒരേ രക്തം. അടുത്തത് അലിയാർ ഇരുമ്പുവാലം എഴുതി ചൊല്ലുന്ന കവിതകൾ.
2: നഗരരാത്രി, ഉറങ്ങാത്ത നഗരം, അതിനെത്ര വൈദ്യുതി കണ്ണുകൾ, ഉയരങ്ങളിലേക്ക് പടരുന്ന ഗോവണികൾ, തിരക്കുകൾ, ആകാശം തൊടുന്ന കയറ്റിറക്കങ്ങൾ. ഉറങ്ങാത്ത നഗരം, അതിനെത്ര വൈദ്യുതി കണ്ണുകൾ, ഉയരങ്ങളിലേക്ക് പടരുന്ന ഗോവണികൾ, തിരക്കുകൾ, ആകാശം തൊടുന്ന കയറ്റിറക്കങ്ങൾ. ശീതീകരിച്ച മുറിയിൽ വെയിലിൽ താണ്ടിയ കുന്നുകളെ ഇറക്കി വയ്ക്കുന്നു. പിന്തള്ളിയ നിമ്നോന്നതികളുടെ കിതപ്പുകൾ തോരുവാനിടുന്നു. ഉറക്കം മറവിയുടെ വിരിപ്പിൽ ബോധക്ഷയങ്ങളുടെ ദീപായി പൊന്തിക്കിടക്കുന്നു. ശീതീകരിച്ച മുറിയിൽ വെയിലിൽ താണ്ടിയ കുന്നുകളെ ഇറക്കി വയ്ക്കുന്നു. പിന്തള്ളിയ നിമ്നോന്നതികളുടെ കിതപ്പുകൾ തോരുവാനിടുന്നു. ഉറക്കം മറവിയുടെ വിരിപ്പിൽ ബോധക്ഷയങ്ങളുടെ ദീപായി പൊന്തിക്കിടക്കുന്നു. രാത്രി നടത്തത്തിനിറങ്ങുന്നു. രാത്രി നടത്തത്തിനിറങ്ങുന്നു. ഇരുളിലേക്ക് തുറന്ന ജനലുകൾ, അത് പറത്തിവിട്ട നിയോൺ നിലാവ്, നഗരത്തിൻ്റെ നാലതിർത്തികൾ, ഭയത്തിൻ ഗുഹാന്തതകൾ. ഇടയിൽ ഇലക്ട്രിക് നക്ഷത്രങ്ങൾ മിന്നുന്നു, അതിൻ്റെ ചില്ലുകണ്ണുകൾ. ഇഞ്ചി മിഠായി വിൽപ്പനക്കാരനും ആക്രി ചെയ്യുന്നവനും പത്രവിതരണക്കാരനും കടത്തിണ്ണയിൽ പുതച്ചുറങ്ങുന്നു. അവരുടെ നിദ്രയിലൂടെ നാളത്തെ പകൽവണ്ടികൾ ഇരച്ചു പോകുന്നു. ഇരുളിലേക്ക് തുറന്ന ജനലുകൾ, അത് പറത്തിവിട്ട നിയോൺ നിലാവ്, നഗരത്തിൻ്റെ നാലതിർത്തികൾ, ഭയത്തിൻ ഗുഹാന്തതകൾ. ഇടയിൽ ഇലക്ട്രിക് നക്ഷത്രങ്ങൾ മിന്നുന്നു, അതിൻ്റെ ചില്ലുകണ്ണുകൾ. ഇഞ്ചി മിഠായി വിൽപ്പനക്കാരനും ആക്രി ചെയ്യുന്നവനും പത്രവിതരണക്കാരനും കടത്തിണ്ണയിൽ പുതച്ചുറങ്ങുന്നു. അവരുടെ നിദ്രയിലൂടെ നാളത്തെ പകൽവണ്ടികൾ ഇരച്ചു പോകുന്നു. ആംബുലൻസുകൾ വന്നു പോകുന്നു, അതിൻ്റെ കരച്ചിൽ നഗരത്തിൽ അലഞ്ഞു നടക്കുന്നു. ആംബുലൻസുകൾ വന്നു പോകുന്നു, അതിൻ്റെ കരച്ചിൽ നഗരത്തിൽ അലഞ്ഞു നടക്കുന്നു. നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള റോഡിലൂടെ സൈറണുകളുടെ മുഴക്കം. പാഞ്ഞുപോകുന്നു സങ്കടം പേറിയ ചക്രങ്ങൾ. വെള്ളപുതച്ച അതിൻ്റെ ഉള്ളകങ്ങൾ നിശ്ചലതകളാൽ ഇളകുന്നു. ആശുപത്രി ഗേറ്റ് പിന്നെയും പിന്നെയും തുറന്നടയുന്നു. നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള റോഡിലൂടെ സൈറണുകളുടെ മുഴക്കം. പാഞ്ഞുപോകുന്നു സങ്കടം പേറിയ ചക്രങ്ങൾ. വെള്ളപുതച്ച അതിൻ്റെ ഉള്ളകങ്ങൾ നിശ്ചലതകളാൽ ഇളകുന്നു. ആശുപത്രി ഗേറ്റ് പിന്നെയും പിന്നെയും തുറന്നടയുന്നു. കാവൽക്കാരൻ്റെ കണ്ണിൽ രാത്രി പൊടിഞ്ഞു തീരുന്നു. കാവൽക്കാരൻ്റെ കണ്ണിൽ രാത്രി പൊടിഞ്ഞു തീരുന്നു. വനപ്പേടി. ഒരലർച്ചയിലാണ് രാത്രി കുന്നിൻ്റെ മൗനം മുറിഞ്ഞത്. നിർദയം കോമ്പല്ലുകൾ കഴുത്തിലോ മുതുകിലോ ആഴ്ന്നിട്ടുണ്ടാവും. തഴച്ച ഇരുട്ടിൻ്റെ കാട് കിടുങ്ങിയിട്ടുണ്ടാവും. ഒരു തുമ്പിക്കൈയോ കൊമ്പിൻ കൂർപ്പുകളോ മുരളുന്ന ക്രൗര്യമോ അവിടെ ജ്വലിച്ചിട്ടുണ്ടാവും. ഒരലർച്ചയിലാണ് രാത്രി കുന്നിൻ്റെ മൗനം മുറിഞ്ഞത്. നിർദയം കോമ്പല്ലുകൾ കഴുത്തിലോ മുതുകിലോ ആഴ്ന്നിട്ടുണ്ടാവും. തഴച്ച ഇരുട്ടിൻ്റെ കാട് കിടുങ്ങിയിട്ടുണ്ടാകും. ഒരു തുമ്പിക്കൈയോ കൊമ്പിൻ കൂർപ്പുകളോ മുരളുന്ന ക്രൗര്യമോ അവിടെ ജ്വലിച്ചിട്ടുണ്ടാവും. വാഴയ്ക്കും തെങ്ങിനും മരച്ചീനിപ്പാടത്തിനും ഇരുട്ടിൻ്റെ നിറം. അതിലെവിടെയോ തിളങ്ങുന്നുണ്ട് രണ്ട് കണ്ണുകൾ. ആഴുന്നുണ്ട് ദംഷ്ട്രകൾ. ഒരു കുടം ചോര, പിഞ്ഞിപ്പറിഞ്ഞ കുടൽമാല, തകർന്ന അകിടിൻകൂട്. വാഴയ്ക്കും തെങ്ങിനും മരച്ചീനിപ്പാടത്തിനും ഇരുട്ടിൻ്റെ നിറം. അതിലെവിടെയോ തിളങ്ങുന്നുണ്ട് രണ്ട് കണ്ണുകൾ. ആഴുന്നുണ്ട് ദംഷ്ട്രകൾ. ഒരു കുടം ചോര, പിഞ്ഞിപ്പറിഞ്ഞ കുടൽമാല, തകർന്നടിഞ്ഞ അകിടിൻകൂട്. പേടി തണുത്ത കാറ്റായി വാതിലടച്ചു. ഭൂമി കുലുക്കുന്ന കാലടികൾ തലങ്ങും വിലങ്ങും പോയി. പേടി തണുത്ത കാറ്റായി വാതിലടച്ചു. ഭൂമി കുലുക്കുന്ന കാലടികൾ തലങ്ങും വിലങ്ങും പോയി. വാട്ടുണക്ക് കപ്പയും ഉണക്ക കുരുമുളകും ചുക്കും കൂവക്കണക്കും രാത്രിയുടെ ഇറമ്പിലേക്ക് തൂളിപ്പോയി. മേൽക്കൂര ഉലഞ്ഞു. വാട്ടുണക്ക് കപ്പയും ഉണക്ക കുരുമുളകും ചുക്കും കൂവക്കണക്കും രാത്രിയുടെ ഇറമ്പിലേക്ക് തൂളിപ്പോയി. മേൽക്കൂര ഉലഞ്ഞു. ഇരുട്ടിലേക്ക് കാലൂന്നി ഉടൽ പിറകോട്ടു തള്ളി പുതപ്പ് മൂടി ഉറക്കം കൊതിച്ചു കിടന്നു. ഇരുട്ടിലേക്ക് കാലൂന്നി ഉടൽ പിറകോട്ടു തള്ളി പുതപ്പ് മൂടി ഉറക്കം കൊതിച്ചു കിടന്നു. രാത്രി ഒരു പിടിമൃഗത്തെപ്പോലെ അനക്കമില്ലാതെ പതുങ്ങി നടന്നു വീടിനു ചുറ്റും. രാത്രി ഒരു പിടിമൃഗത്തെപ്പോലെ അനക്കമില്ലാതെ പതുങ്ങി നടന്നു വീടിനു ചുറ്റും. മരിച്ചതിൽ പിന്നെ. മരണവീട്ടിൽ എല്ലാവർക്കും ഒരേ ഭാഷയായിരിക്കും. പക്ഷികൾ ഒഴിഞ്ഞുപോയ കൂട്ടിലെ ശബ്ദങ്ങളുടെ അതേ കനത്തിൽ, ആഴങ്ങളിലെ മത്സ്യങ്ങൾ പരസ്പരം മിണ്ടുന്നതുപോലെ ഉറഞ്ഞ മൗനത്തിൻ്റെ ചെറുപാളികൾ പൊട്ടിച്ചാവും ഓരോ വാക്കും പുറത്തു വരിക. തിരക്കോ തിടുക്കമോ ഇടം വലം മുറുകുമ്പോഴും ഒരു നോട്ടം കൊണ്ടുപോലും ഒത്തിരി വാങ്മയങ്ങൾ കൈമാറും. കണ്ടിറങ്ങിയവരും കാത്തു നിൽക്കുന്നവരും ശബ്ദം പറ്റിയ ഉടലുകളാവും. പടുത വലിച്ചുകെട്ടിയ മുറ്റത്ത് പരിചയങ്ങൾ പരസ്പരം കണ്ണുകൾ തൊടും, കസേരകളിൽ ചാഞ്ഞിരിക്കും. മരണവീട്ടിൽ എല്ലാവർക്കും ഒരേ ഭാഷയായിരിക്കും. പക്ഷികൾ ഒഴിഞ്ഞുപോയ കൂട്ടിലെ ശബ്ദങ്ങളുടെ അതേ കനത്തിൽ, ആഴങ്ങളിലെ മത്സ്യങ്ങൾ പരസ്പരം മിണ്ടുന്നതുപോലെ ഉറഞ്ഞ മൗനത്തിൻ്റെ ചെറുപാളികൾ പൊട്ടിച്ചാവും ഓരോ വാക്കും പുറത്തു വരിക. തിരക്കോ തിടുക്കമോ ഇടം വലം മുറുകുമ്പോഴും ഒരു നോട്ടം കൊണ്ടുപോലും ഒത്തിരി വാങ്മയങ്ങൾ കൈമാറും. കണ്ടിറങ്ങിയവരും കാത്തു നിൽക്കുന്നവരും ശബ്ദം പറ്റിയ ഉടലുകളാവും. പടുത വലിച്ചു കെട്ടിയ മുറ്റത്ത് പരിചയങ്ങൾ പരസ്പരം കണ്ണുകൾ തൊടും, കസേരകളിൽ ചാഞ്ഞിരിക്കും. ഏറ്റവും പെരുത്ത നിശബ്ദതയുടെ ആഴത്തിൽ മരവിച്ച വാക്കിന് വെളുത്ത ആകാശത്തിൻ്റെ ഒരു കീറ് പുതപ്പിക്കും. ഭാരം ചുമന്നു തളർന്ന ഒരു ഭൂതകാലം അതിനുള്ളിൽ നിശ്ചലമാകും. നിറഞ്ഞു പെയ്ത ഒരു മഴയ്ക്ക് ശേഷമുള്ള നനുത്താറിയ ഭാവം പിച്ചവയ്ക്കും. കർപ്പൂരം മണക്കുന്ന ജലമുണങ്ങും. ചന്ദനത്തിരികളുടെ കണ്ണുകളടയും. പുക ആകാശത്തിൽ അനാദിയായ വാക്യങ്ങൾ കുറിക്കും. ഉടൽ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. വഴികളിൽ ഒച്ചകൾ വായപൊത്തി നിൽക്കും. ശബ്ദങ്ങൾ ആൾക്കൂട്ടത്തിനൊപ്പം മറയും. കരച്ചിൽ തിടുക്കപ്പെട്ട വീടുകളിലേക്ക് തിരികെ കയറും. ഏറ്റവും പെരുത്ത നിശബ്ദതയുടെ ആഴത്തിൽ മരവിച്ച വാക്കിന് വെളുത്ത ആകാശത്തിൻ്റെ ഒരു കീറ് പുതപ്പിക്കും. ഭാരം ചുമന്നു തളർന്ന ഒരു ഭൂതകാലം അതിനുള്ളിൽ നിശ്ചലമാകും. നിറഞ്ഞു പെയ്ത ഒരു മഴയ്ക്ക് ശേഷമുള്ള നനുത്താറിയ ഭാവം പിച്ചവയ്ക്കും. കർപ്പൂരം മണക്കുന്ന ജലമുണങ്ങും. ചന്ദനത്തിരികളുടെ കണ്ണുകളടയും. പുക ആകാശത്തിൽ അനാദിയായ വാക്യങ്ങൾ കുറിക്കും. ഉടൽ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. വഴികളിൽ ഒച്ചകൾ വായപൊത്തി നിൽക്കും. ശബ്ദങ്ങൾ ആൾക്കൂട്ടത്തിനൊപ്പം മറയും. കരച്ചിൽ തിടുക്കപ്പെട്ട് വീടുകളിലേക്ക് തിരികെ കയറും. പ്രളയശേഷം എന്ന പോലെ ഭൂമിയിലെ അടയാളങ്ങൾ മാഞ്ഞുപോകും. ഇനി അപരൻ്റെ നാവിൽ ജീവിതം. പ്രളയശേഷം എന്ന പോലെ ഭൂമിയിലെ അടയാളങ്ങൾ മാഞ്ഞുപോകും. ഇനി അപരൻ്റെ നാവിൽ ജീവിതം.
1: ശ്രോതാക്കൾ കേട്ടത് അലിയാർ ഇരുമ്പുപാലത്തിൻ്റെ കവിതകൾ. മൊഴിയഴക്. മൊഴിയഴകിൽ ഇന്ന് ഇ വി കൃഷ്ണപിള്ളയും ഫലിത പരിഹാസവും. കഥാസാഹിത്യത്തിലെ പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും മധ്യത്തിൽ നിൽക്കുന്ന ഫലിത രസികനായ കഥാകൃത്താണ് ഇ വി കൃഷ്ണപിള്ള. 1894 സെപ്റ്റംബർ 14 കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിനടുത്ത് ജനിച്ചു. ചെറുകഥയ്ക്ക് പുറമേ ഉപന്യാസം, പ്രഹസനങ്ങൾ, നാടകം, ബാലസാഹിത്യം എന്നിങ്ങനെ ഈവിയുടെ കരസ്പർശമേൽക്കാത്ത മേഖലകൾ കുറവായിരുന്നു. മലയാളി, മലയാള രാജ്യം എന്നിവയുടെ പത്രാധിപരും തിരുവിതാംകൂർ നിയമസഭാ അംഗവുമായിരുന്ന അദ്ദേഹം അഭിഭാഷകൻ, തഹസീൽദാർ, വാഗ്മി, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആ അനശ്വര പ്രതിഭ തിളങ്ങി. ഭാര്യാപിതാവായ സി വി രാമൻപിള്ളയുമായുള്ള സഹവാസം ഇവിയുടെ സാഹിത്യവാസനകളെ കൂടുതൽ പ്രചോദിപ്പിച്ചു എന്നതിൽ തർക്കമില്ല. സി വിയുടെ കഥകളും ലേഖനങ്ങളും കേട്ടെഴുതുക, പ്രൂഫ് നോക്കുക തുടങ്ങിയവയിൽ ആരംഭിച്ച സാഹിത്യ സഹവാസം പിന്നീട് പത്രപ്രവർത്തനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവിക്ക് തുണയായി. ബാഷ്പവർഷം, ആരുടെ കൈ, കേളീസൗധം, ജീവിതസ്മരണകൾ, സീതാലക്ഷ്മി, രാജാ കേശവദാസൻ, വിവാഹക്കമ്മട്ടം, ബി എ മായാവി, ചിരിയും ചിന്തയും തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇ വി മലയാള സാഹിത്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹത്തിന്റെ പ്രഹസനങ്ങളും ചരിത്ര നാടകങ്ങളുമാണ്. പ്രഹസനങ്ങളിലൂടെയും നർമ്മലേഖനങ്ങളിലൂടെയും സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും സാമൂഹിക തിന്മകളെയും അദ്ദേഹം രസകരമായി വിമർശിച്ചു. അന്നത്തെ മരുമക്കത്തായ സമ്പ്രദായം, അഭിഭാഷകരുടെ തട്ടിപ്പുകൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി എന്നിവയാണ് അദ്ദേഹം പ്രധാനമായും എടുത്തുകാട്ടി പരിഹസിച്ചത്. ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളെയും സാധാരണക്കാരുടെ ഭാഷാശൈലിയെയും കോർത്തിണക്കിയാണ് ഇ വി തമാശകൾ രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഹാസ്യനാടകങ്ങളിലൊന്നാണ് ബി എ മായാവി. അക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളുടെ

കണ്ടക്ടർ കുട്ടി ഇതിന് മികച്ച ഉദാഹരണമാണ്. ആ കഥയിലെ കുട്ടിയുടെ സംഭാഷണം കണ്ടക്ടർ ശൈലിയിലാണ്. വീട്ടിൽ വരുന്നവരും അയാൾക്ക് പാസഞ്ചേഴ്സാണ്. കോടതിക്കാരെ കൊണ്ട് കോടതി ഭാഷയിലും പോലീസുകാരെ കൊണ്ട് പോലീസ് ഭാഷയിലും തന്നെ സംസാരിപ്പിക്കണമെന്നത് ഈവിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഹാസ്യപ്രകസനങ്ങൾ കൂടാതെ ഗൗരവമുള്ള ചരിത്ര നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സി വി രാമൻപിള്ളയുടെ ചരിത്രാധ്യായികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ച സീതാലക്ഷ്മി, രാജാ കേശവദാസ് തുടങ്ങിയവ അതിനുദാഹരണങ്ങളാണ്. മലയാളത്തിലെ മികച്ച ആത്മകഥാകൃതികളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകൾ. സ്വന്തം ബലഹീനതകളെയും തെറ്റുകളെയും പോലും ചിരിയോടെ തുറന്നു പറയാൻ മടി കാണിക്കാത്ത, തികഞ്ഞ ആത്മപരിഹാസത്തോടെയും നർമ്മബോധത്തോടെയും രചിച്ച കൃതി സാധാരണക്കാരുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും അജ്ഞതകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇ വി കൃഷ്ണപിള്ളയുടെ കൃതികളുടെ സവിശേഷത. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.

ദ സിറ്റി എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിജു തിരുമല എഴുതി, ജോൺസൺ സംഗീതം നൽകി. അടുത്ത പരിപാടി അല്പസമയത്തിന്

0: ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐ ടി ഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐ ടി ഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐ ടി ഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐ ടി ഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐ ടി ഐകൾ പ്രവർത്തിക്കും. ഹബ് ഐ ടി ഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐ ടി ഐകൾക്കും ലഭിക്കും. ഐ ടി ഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐ ടി ഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐ ടി ഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐ ടി ഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പി എം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐ ടി ഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐ ടി ഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐ ടി ഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പി എം സേതു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി എം സേതു പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
4: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന.

0: ജുമാ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഏറ്റുവാങ്ങി. സഹകരണ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് വലിയ മുന്നേറ്റം നടത്തുന്നതായും കേരളത്തിൽ അത് ദൃശ്യമാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊല്ലം കുണ്ടറയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുത്ത സഹകരണ മേഖലയിലെ വനിതാ നേതൃത്വത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ കരിവന്നൂർ തട്ടിപ്പിനെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം തട്ടിപ്പിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും എആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതിരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെയാണ് ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുള്ളത്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഈ മാസം 28 മുതൽ 30 വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് അനുവദിക്കരുതെന്നും അന്താരാഷ്ട്ര ജലപാതകളിൽ ടോൾ ചുമത്താൻ ഏതെങ്കിലും രാജ്യത്തെയോ സ്ഥാപനത്തെയോ അനുവദിക്കരുതെന്നും അമേരിക്കയും ചൈനയും തമ്മിൽ ധാരണയായി. ആഗോള വിതരണ ശൃംഖലയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവുമടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അബല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണമൂർത്തി.

0: കായിക ലോകം
1: മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടുകളിൽ ചടുല നീക്കങ്ങളിലൂടെ കാണികളെ വിസ്മയിപ്പിച്ച ഒരു ബാസ്കറ്റ്ബോൾ താരമാണ് ജോസ് കുര്യൻ. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട്ട് നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ കായിക ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ബാസ്കറ്റ്ബോൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് ആദ്യം ആകർഷിക്കപ്പെട്ടത്?
3: ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ ആയിരുന്നു അവിടെ കൂടുതൽ ഹരം. അതിന് ഫുട്ബോൾ കളിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. കുറവിലങ്ങാട് സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് കുറവിലങ്ങാട് ദേവമാത കോളേജും. കോളേജിൽ നിന്നുള്ള പ്ലേയേഴ്സ് എല്ലാം ഫുട്ബോൾ കളിക്കാൻ വരും. അവരുടെ കൂടുതലൊക്കെ തട്ടി സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫുട്ബോളിന്റെ. ഫുട്ബോൾ ഞങ്ങൾ കളിക്കുന്ന ഒരു മെയിൻ ഗ്രൗണ്ട് അല്ലാണ്ട് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മോൾ വശത്താണ് ബാസ്കറ്റ്ബോൾ കോർട്ട്. അപ്പൊ കോളേജിൽ നിന്നുള്ള ആൾക്കാർ ബാസ്കറ്റ്ബോൾ കളിക്കാൻ അവിടെ മോളി വരും. അപ്പൊ അങ്ങനെ ബാസ്കറ്റ്ബോൾ ഒരെണ്ണം ഉരുണ്ട് താഴെ വരുമ്പോൾ മുകളിലോട്ട് എറിഞ്ഞു കൊടുക്കും. ആരെങ്കിലും പറയും ഞാൻ എറിഞ്ഞു കൊടുക്കല്. അപ്പൊ അന്ന് ഒരു ദിവസം എന്നെ ആള് കുറവായിട്ട് അവർ സീനിയേഴ്സ് പാ നീടുക അതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് മോളിൽ കയറ്റി. ബാസ്കറ്റ്ബോൾ എന്താന്ന് അറിയത്തില്ലാത്ത ഞാൻ അവരോട് ചേർന്ന് കളിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബാസ്കറ്റ്ബോൾ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ബാസ്കറ്റ്ബോൾ ചെറുതായിട്ട് തട്ടി തുടങ്ങുന്നത് 74 ഞാനത് 9 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പിന്നെ അതിനെ തുടർന്ന് ഫുട്ബോളിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് പിൻവലിഞ്ഞ് ബാസ്കറ്റ്ബോളിലോട്ട് ആകേണ്ട സ്ഥിതി വന്നു. കാരണം അവിടെ ആൾക്കാർ കുറവ് വരുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ അവരുടെ കൂട്ടത്തിൽ അവരൊക്കെ കുറേ സീനിയേഴ്സ് ആണ്. ഞാൻ എൻ്റെ അകത്ത് വളരെ കൊച്ചു ചെറുക്കനായിട്ട് അവരുടെ കൂടുതൽ കളിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എൻ്റെ ബാസ്കറ്റ്ബോളിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 75 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല കളിക്കാരൻ എന്ന് പറയുന്നത് ഒരു സബ് ഇൻസ്പെക്ടറാണ്. അന്ന് അദ്ദേഹം എന്തോ കാരണവശാൽ ഒരു സസ്പെൻഷനായിട്ട് അവിടെ തിരിച്ച് നാട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ SSLC തോറ്റിട്ട് നിൽക്കുന്ന സമയം, പിറ്റേ വർഷം. അപ്പോൾ ആ സമയത്ത് പുള്ളി അദ്ദേഹത്തിന് എന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളി പഠിപ്പിക്കാനും പറഞ്ഞു തരാനും ഒക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ സസ്പെൻഷൻ ചെയ്യുന്ന സമയത്തും ഞാൻ SSLC സെപ്റ്റംബറിൽ എഴുതി പാസ്സായി നിൽക്കുന്ന സമയം ഫ്രീ ആയിട്ടുള്ള സമയത്ത് അങ്ങനെയാണ് ആ സമയത്താണ് ബാസ്കറ്റ്ബോളിലോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങിയത്. ആ വർഷം തന്നെ എനിക്ക് ജൂനിയർ സ്റ്റേറ്റ് ടീമിലോട് സെലക്ഷൻ കിട്ടി. പിറ്റേ വർഷം ജൂനിയർ സ്റ്റേറ്റ് ടീമിൽ കളിക്കാനുള്ള പ്രായപരിധിക്കകത്ത് നിന്ന് കളിക്കാമായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേറ്റ് ജൂനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറവിലങ്ങാട് ദേവമാത കോളേജിലാണ് പ്രീ ഡിഗ്രി ചെയ്തത്.
2: അപ്പോൾ ഈ ഒരു പരാജയത്തിൽ നിന്നാണ് ഒരു വലിയ വിജയത്തിലേക്കുള്ള തുടക്കം കുറിച്ചത്?
3: തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്.
2: അത് ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ ഫുട്ബോളിൽ നിന്ന് ബാസ്കറ്റ്ബോളിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു, യാദൃശ്ചികമായ ഒരു മാറ്റമായിരുന്നു എന്ന് പറഞ്ഞല്ലോ.
3: അതെ.
2: അപ്പോൾ ആ ഒരു മാറ്റം ഈ ജീവിതത്തിൽ പിന്നെ ബാസ്കറ്റ്ബോൾ ജീവിതത്തിൽ പിന്നെ ഉടനീളം ബാസ്കറ്റ്ബോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു കായിക ജീവിതമായിരുന്നല്ലോ. അതിനൊരു തുടക്കം കുറിച്ചത് എന്ന് പറഞ്ഞാൽ അതിനൊരു അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാര്യം എന്താണ്? ഇനി ബാസ്കറ്റ്ബോൾ ആണ് എന്റെ ഇനം അല്ലെങ്കിൽ എന്റെ ജീവിതം ബാസ്കറ്റ്ബോളിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നൊരു തീരുമാനമെടുത്തത് ഏത് സമയത്താണ്?
3: ഞാൻ ഈ ജൂനിയർ സ്റ്റേറ്റ് ടീമിലൊക്കെ കളിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ അതിനുമാത്രം വലിയ കളിക്കാരനാണെന്നൊന്നും തോന്നൽ എനിക്കില്ല. പക്ഷെ അതേ സമയത്ത് SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ നല്ല ബാസ്കറ്റ്ബോൾ ടീമുള്ള SB കോളേജ് ആ സമയത്ത് ഉണ്ടായിരുന്ന SB കോളേജ് ചങ്ങനാശ്ശേരി, SLS കോളേജ് കോട്ടയം, മാർഗ്ഗവേനസ് കോളേജ് തിരുവനന്തപുരം, തേവര SH കോളേജ്, ആലപ്പുഴ SD കോളേജ്, ഇതൊക്കെ ബാസ്കറ്റ്ബോളിന്റെ വലിയ വലിയ ടീമുകളുള്ള സ്ഥലമാണ്. എനിക്ക് ഞാനിവരൊന്നും കണ്ടിട്ട് വലിയ കളിക്കാരൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ഈ ജൂനിയർ സ്റ്റേറ്റ് കളിച്ച് നിൽക്കുന്ന സമയത്ത് SB കോളേജിൽ നിന്ന് അവിടുത്തെ ഫാദർ ഗ്രിഗറി പരുവപ്പറമ്പിൽ, അച്ഛനാണ് ബാസ്കറ്റ്ബോളിനോട് അത്ര താല്പര്യമുള്ള അച്ഛൻ, അച്ഛനെ രണ്ടുപേരെ SB കോളേജിലെ സീനിയർ ആയിട്ടുള്ള രണ്ടുപേരെ എൻ്റെ വീട്ടിൽ പറഞ്ഞയച്ച് ഡിഗ്രിക്ക് SB കോളേജ് ചേരണം എന്ന് പറയുകയും അങ്ങനെ എന്നെ SB കോളേജിൽ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പ്രീ ഡിഗ്രി റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ SB കോളേജിൽ പോയി ചേർന്നു. പ്രീ ഡിഗ്രി ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ അച്ഛൻ ഉറപ്പായിരുന്നു. അങ്ങനെ SB കോളേജിൽ പോയി ചേർന്ന് അങ്ങനെ ടൂർണമെന്റ് കളിച്ചു തുടങ്ങി ഞാൻ പൂർണ്ണമായിട്ടും ബാസ്കറ്റ്ബോളിൽ മാറുന്നത് അങ്ങനെയാണ്.
2: അങ്ങനെ കുറവിലങ്ങാടിൽ പ്രീ ഡിഗ്രി പഠിച്ചു, കുറവിലങ്ങാട് ദേവമാത കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞു. SB കോളേജിലേക്ക് ഡിഗ്രിക്ക് ചെല്ലുമ്പോഴാണ് ഒരു ഔദ്യോഗികമായി ബാസ്കറ്റ്ബോൾ താരമായി തുടക്കം കുറിച്ചത്.
3: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: SB കോളേജിലെ ആ ജീവിതകാലം എങ്ങനെയായിരുന്നു? ബാസ്കറ്റ്ബോൾ ജീവിതം
3: SB കോളേജിലെ ജീവിതം എന്ന് പറഞ്ഞാൽ SB കോളേജിൽ ബാസ്കറ്റ്ബോൾ ജീവിതമേ ഉള്ളൂ. പഠിത്തമായിട്ട് ബന്ധപ്പെട്ട ജീവിതം വളരെ കുറവാണ്. കാരണം അന്ന കാലത്ത് ഈ ടൂർണമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ ടൂർണമെന്റ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ടൂർണമെന്റ്സ് ആണ്. ഒരു ഫെബ്രുവരി യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ഫെബ്രുവരി മാർച്ച് വരെ കളിയാണ്, കണ്ടിന്യൂസ് കളിയാണ്. വല്ലപ്പോഴൊക്കെ കോളേജിൽ തിരിച്ച് വരുന്ന സമയത്ത് ക്ലാസ്സിൽ കയറാം എന്നുള്ളതല്ലാതെ പഠിത്തത്തിന്റെ കാര്യത്തിൽ തന്നെ തുടർച്ചയായിട്ടൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പഠിത്തം നമുക്ക് അപ്പം സ്വപ്നം കാണാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഗുണം എന്തായിരുന്നു ചോദിച്ചാൽ, ഫാദർ ഗ്രിഗറി പരുവപ്പറമ്പിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വന്ന പ്ലേയേഴ്സിനെല്ലാം ഞങ്ങളെ ന്യൂമാൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ അദ്ദേഹം വാർഡനായിരിക്കുന്ന ഹോസ്റ്റലിലേക്ക് തന്നെ അഡ്മിറ്റ് ചെയ്ത് അവിടെ തന്നെ നിർത്തി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ കളിയും കഴിയുന്ന അത്ര നല്ല പോലെ പഠിക്കുന്ന പിള്ളേരുടെ കൂടുതൽ ആൾക്കാരുടെ കൂടുതൽ റൂംമേറ്റിനെ തന്ന് അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുകയും പിന്നെ ഈ ടൂർണമെന്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് വന്നു കഴിഞ്ഞാൽ എക്സാമിന് മുമ്പായിട്ട് ആ കോളേജിൽ തന്നെ പ്രൊഫസർമാരെ ഓരോ സബ്ജക്റ്റിനായിട്ട് ട്യൂഷൻ ഏർപ്പാടാക്കി കണ്ടിന്യൂസ് ട്യൂഷന് വിട്ട് പഠിത്തം കൂടെ ഉറപ്പാക്കുമായിരുന്നു. അത് അച്ഛൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കളിക്കകത്ത് ഞങ്ങളെ വിട്ടതിനോടൊപ്പം ഞങ്ങളുടെ ബാക്കി പഠിത്ത കാര്യങ്ങളിലും ഞങ്ങളെക്കഴിഞ്ഞും താല്പര്യം എടുത്ത് അച്ഛനത് ഞങ്ങളെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്.
2: അന്ന് ന്യൂമാൻസ് ഹോസ്റ്റലിലായിരുന്നല്ലോ സെന്റ് ബർഗ്മാൻസ് കോളേജിൽ പഠിച്ചപ്പോൾ.
3: അതെ,
2: ഫാദർ ഗിരിഗിരി പരിവപ്പമ്പൽ വാർഡന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പുള്ളിയുടെ ശിക്ഷണത്തിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ജോസ് കുര്യന്റെ കൂടെ ആരൊക്കെയായിരുന്നു മറ്റ്?
3: അതാണ് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കരുതുന്നു. ബാസ്ബോൾ എന്ന് പറഞ്ഞ ടീം ഗെയിമാണ്. ഞാൻ ചെന്ന വർഷം അവിടെ ഒരു എൻ ജെ രാജനുണ്ട്, ജേക്കബ് ജോൺ ഉണ്ട്, ശങ്കർ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, ചങ്ങനശേഖരൻ തന്നെയാണ്, പിന്നെ ഒരു സുരേഷ്, അദ്ദേഹം ആർമി ബ്രിഗേഡിയർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. അങ്ങനെയുള്ള ടീമിന്റെ കൂടുതലാണ് ഞാൻ ചെന്നുപെടുന്നത്. അപ്പൊ ഒരു ഒന്ന് രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ ഔട്ടായി ടീമിൽ നിന്ന്. അവർ ഡിഗ്രി കഴിഞ്ഞു, അവർ പല വഴിക്ക് പോയി. പിന്നെ അതിനെ തുടർന്ന് വന്ന അടുത്ത എന്റെ ജൂനിയറായിട്ട് വന്ന ആൾക്കാർ, ഒന്ന് ജോർജ് സക്രിയ. ജോർജ് സക്രിയ എന്ന് പറയുന്നത് ഡൽഹി ഏഷ്യാഡിന്റെ ഇന്ത്യൻ ടീമിന്റെ കോച്ചിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന അവസാനത്തെ 16 പ്ലേയേഴ്സിൽ വരെ പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഒരു എ ജെ തോമസ് ഉണ്ട്, പിന്നെ ജോളി എന്ന് പറയുന്നൊരു പ്ലെയർ, ആലുവ എന്നൊരു പ്ലെയർ. അപ്പൊ ഞാൻ എന്നെ കൊണ്ടുവന്ന പോലെ തന്നെ കേരളത്തിന്റെ പല സ്ഥലത്തുനിന്ന് അച്ഛൻ ഓരോരുത്തരെ കണ്ടുപിടിച്ച് അവരെയൊക്കെ എസ് ബി കോളേജിൽ കൊണ്ടുപോയി ന്യൂമാൻസ് ഹോസ്റ്റലിൽ തന്നെ ചേർക്കുകയും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ന്യൂമാൻ ഹോസ്റ്റലിലെ ഒരു കുടുംബം പോലെ, ഒരു വീട് പോലെ, ഒരൊറ്റ ഹൃദയത്തില്, അത്ര ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു പോസിറ്റീവ് ലൈൻ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ടീം പ്ലേയേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷനാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് ഉണ്ണുന്നു, ഒരുമിച്ച് കുളിക്കുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. അത് ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും പ്ലേയേഴ്സിനെ കിട്ടി. അതിനെ തുടർന്ന് രണ്ടു വർഷം കഴിയുമ്പോൾ അൻവിൻ ആന്റണി എന്ന് പറയുന്ന പ്ലെയർ, അൻവിൻ ആന്റണി ജൂനിയർ ഇന്ത്യൻ ടീമിലോട്ട് കളിച്ചില്ല, എസ് ബി കോളേജ് വന്ന് ജോയിൻ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജൂനിയർ ഇന്ത്യൻ ടീമിലോട്ട് സെലക്ട് ആകുന്നത്. അപ്പൊ അൻവിൻ ആന്റണി വന്നു. അപ്പൊ അത്രയും പ്ലേയേഴ്സ് ഒരുമിച്ച് എസ് ബി കോളേജിൽ ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, എന്റെ മാത്രമല്ല ആ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം.
2: അന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരള സർവകലാശാല ഒന്നിച്ച് നിന്ന സമയങ്ങളിൽ, അന്ന് തൃശൂർ വരെയുള്ള ആ അതിർത്തി പങ്കിടുന്ന ആ സമയത്ത് എസ് ബി കോളേജ് കേരള സർവകലാശാലയിലെ ഒരു പ്രധാനപ്പെട്ട ബാസ്കറ്റ്ബോൾ ടീമായിരുന്നു. അന്ന് ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന വിജയം, അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു ഓർമ്മയിൽ നിൽക്കുന്ന വിജയങ്ങൾ ഏതൊക്കെയായിരുന്നു?
3: ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾ കേരള ഇന്റർ കോളേജ് ടൂർണമെന്റ്സ് ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, എല്ലാ കോളേജിലും തന്നെ ഉണ്ട്. പല ടൂർണമെന്റ്സും ഞങ്ങൾ തന്നെയാണ് വിൻ ചെയ്യുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന അത് എസ് ബി കോളേജ് 18 വർഷത്തിന് ശേഷം വിൻ ചെയ്യുന്നത് ഞാൻ എസ് ബി കോളേജ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന വർഷമാണ്. അതിന് മുമ്പ് 18 വർഷം മുമ്പ് വരെ മറ്റു കോളേജുകളിൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടുള്ളൂ. ടൂർണമെന്റുകൾ ജയിച്ചിട്ടുണ്ട്, ഓൾ കേരള ടൂർണമെന്റുകൾ പലതും എസ് ബി കോളേജ് ജയിച്ചിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നേടിയത് 18 വർഷം കൂടി ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത്,
2: 1981.
3: മാറിവാൻസ് കോളേജുമായിട്ടാണ് ഞങ്ങൾ അന്ന് ഫൈനലിൽ നേരിട്ടത്. അത് 3 എക്സ്ട്രാ ടൈം കളിച്ചാണ് അന്ന് ഞങ്ങൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. കളി ആക്ച്വൽ ടൈമിൽ ഈക്വൽ ആയിരുന്നു, അടുത്ത എക്സ്ട്രാ ടൈമിൽ ഈക്വൽ ആയിരുന്നു, അടുത്ത എക്സ്ട്രാ ടൈമിൽ ഈക്വൽ ആയി. അതിനുശേഷം 2-3 പോയിന്റ് ഞങ്ങൾ ജയിച്ച്. അത്രയും വലിയ കടുത്ത വാശിയായിരുന്നു. മാറിവാൻസ് കോളേജ് ആയിരുന്നു അന്ന് ഞങ്ങള് ഫൈനലിൽ നേരിട്ടുണ്ട്.
2: തൃശൂർ കേരള ഓർമ്മ കോളേജും
3: നല്ല സ്പോർട്സ് ഹോസ്റ്റലായിരുന്നു, നല്ല ടീമായിരുന്നു. പക്ഷേ അവര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാ, യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് അവർ വരത്തില്ല, മറ്റ് ടൂർണമെന്റ്സുകൾക്ക് വരും.
2: കേരള സർവകലാശാലയിൽ ചാലക്കുടി വരെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളായിരുന്നു അതിന്റെ ആധിപത്യം ബാസ്കറ്റ്ബോളിൽ. നിങ്ങളും എസ് ബി കോളേജും
3: യുവാനിയസും പിന്നെ ആലപ്പുഴ എസ് ടി കോളേജ് നല്ല ടീമായിരുന്നു. ബസേലിസ് കോളേജ് നല്ല ടീമായിരുന്നു. പക്ഷേ ഈ ഒരു 82-83 വർഷങ്ങളില് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഇന്റർ കോളേജ് ടൂർണമെന്റും എസ് ബി കോളേജ് ജയിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അൻവിൻ ആന്റണിയും കൂടെ ടീമിലുള്ള സമയമാണ്.
2: ജോസ് കുര്യനായിരുന്നു
3: ക്യാപ്റ്റൻസി. ഓരോ വർഷം മാറി മാറി വരും. പിറ്റേ വർഷം ജോർജ് സെക്രി ആയി, അതിന്റെ പിറ്റേ വർഷം എ ജെ തോമസ് ആയി. ആ വർഷങ്ങളിലൊക്കെ മറ്റു കോളേജുകൾക്കൊന്നും സെക്കൻഡ് പ്ലേസ്മെന്റ് ഉള്ള കളി മാത്രമേ നടന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർ തമ്മിൽ. ഞങ്ങൾ വിൻ ചെയ്യും, അത്ര നല്ല ടീമായിരുന്നു, കമ്പൈൻ ചെയ്ത് കളിക്കുന്ന ടീമായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഓർക്കുന്നത് ഈ അന്നത്തെ ഇന്ത്യൻ നാഷണൽ റിപ്പോർട്ടർ ഐ ഡി പോൾ ഉണ്ട്. ഐ ഡി പോളൊക്കെ മിക്ക ദിവസം പേപ്പറിൽ എഴുതുന്നത് ജോസ് കുര്യൻ, എ ജെ തോമസ് ആൻഡ് ജോർജ് സെക്രി പ്ലേഡ് ലൈക്ക് എ വെൽ ഓയിൽഡ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് മിക്ക ദിവസവും അദ്ദേഹം ആ കോമ്പിനേഷനെ കുറിച്ച് എഴുതാറുണ്ടായിരുന്നു.
2: ബാസ്കറ്റ്ബോൾ ഒരു ടീം ഗെയിം ആണല്ലോ, പ്രധാനമായിട്ട് ഒരു മാനസിക ഐക്യവും ശാരീരിക ഐക്യവും ആ നീക്കങ്ങളുടെ ഐക്യവും എല്ലാം വേണ്ട ഒരു കളിയാണ്.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ ആ ഒരു ടീം സ്പിരിറ്റ് ആണ് നിങ്ങളെ ഇത്ര വിജയത്തിലേക്ക് നയിച്ചത്. പക്ഷേ ബാസ്കറ്റ്ബോളിന്റെ കേരളത്തിലെ ചരിത്രം നോക്കുമ്പോൾ ഒത്തിരി കാലത്തെ ചരിത്രം ഒന്നും നമുക്ക് പറയാനില്ല. കോട്ടയം ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ഇക്ബാൽ ആ ഒരു ആ കാലഘട്ടത്തിൽ കോട്ടയം മധ്യതിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തെ പോലുള്ള കായിക താരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകി കാണും.
3: തീർച്ചയായിട്ടും.
2: അതിനെപ്പറ്റി മറ്റ് അന്നത്തെ കാലഘട്ടത്തിലെ കായിക താരങ്ങളെ പറ്റിയൊക്കെ ഒന്ന് സ്മരിക്കാം.
3: ഇക്ബാലാണ് ഒരു ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. ബാസ്കറ്റ്ബോളില് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇക്ബാൽ ഇന്ത്യൻ ടീമിലോട്ട് സെലക്ഷൻ കിട്ടി. ഇക്ബാൽ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയതിനെ തുടർന്നാണ് കേരളത്തിലെ ബാക്കി കളിക്കാർക്ക് ഇന്ത്യൻ ടീമിലോട്ട് കയറണം, അല്ലെ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റും ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് കളിക്കാൻ കുറെ പ്ലേയേഴ്സിന് അതൊരു ഇൻസ്പിറേഷൻ ആയി. പിന്നെ അതിനെ തുടർന്ന് പിന്നെ അൻവിൻ ആന്റണി, ജോർജ് സക്രിയ, ഹരിലാല്, അങ്ങനെ കുറെ ഇക്ബാലിനെ കഴിഞ്ഞ 5, 8, 9, 10 വയസ്സൊക്കെ എളുപ്പമുള്ള ആൾക്കാർ ഇന്ത്യൻ ടീമിലോട്ട് വന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഇന്ത്യൻ ടീമിലോട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പോയി. എസ് ബി കോളേജിൽ തന്നെ ഇന്ത്യൻ ടീമിൽ കളിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. സുഭാഷ് ഷെഹനായി എന്നൊക്കെ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയറാണ് കസ്റ്റംസിലുള്ള. അന്നത്തെ പ്ലേയേഴ്സിലെ ഹൈറ്റിനൊരു വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ അന്നത്തെ ഹൈ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് 6 feet 3 inches അൻവിനാൻഡി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ഹൈറ്റുള്ള ആൾക്കാരാ. ഇപ്പൊ അതൊക്കെ ചെറിയ ഹൈറ്റായി. ഇപ്പൊ ഉള്ളവരൊക്കെ 7 feet 6'10 6'8 ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ബാസ്കറ്റ്ബോളിൽ വന്നിട്ട്

0: ഹൈറ്റിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഗെയിമാണ് ബാസ്കറ്റ്ബോൾ. അപ്പൊ അന്നത്തെ വലിയ ഹൈറ്റുകാർ എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പം ഒന്നും അല്ലാതായിട്ടുണ്ട്.
1: ഇപ്പൊ ഹൈറ്റിന് പ്രാധാന്യം എന്ന് പറഞ്ഞെങ്കിൽ പോലും വലിയ ഹൈറ്റ് ഇല്ലാത്ത ചില ആളുകളും വിസ്മയങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ തീർത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ത്രോയിലൊക്കെ ഭയങ്കരമായിട്ട്
0: ലോങ് ഷോട്ടിൽ
1: ലോങ് ഷോട്ടിലൊക്കെ വിസ്മയം.

0: നമുക്കതിലേക്ക് വരാം. കോളേജ് ജീവിത കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളെ എം കെ യൂസഫ് സാറിന്റെ ആ കാലഘട്ടത്തിൽ ഡി ജി പി ആയിരുന്നപ്പം നിങ്ങളെ തെരഞ്ഞെടുത്ത് പരുവപ്പറമ്പിലച്ചൻ തെരഞ്ഞെടുത്ത പോലെ തന്നെ നിങ്ങളെ കുറച്ചുപേരെ തെരഞ്ഞെടുത്ത് കേരള പോലീസിലേക്ക് തെരഞ്ഞെടുത്ത് ബാസ്കറ്റ്ബോൾ ടീം ഉണ്ടാക്കുകയായിരുന്നു. ആദ്യം ആ കാലഘട്ടം അതെങ്ങനെയായിരുന്നു? പോലീസിലെ ബാസ്കറ്റ്ബോൾ ജീവിതത്തെ പറ്റി ഒന്ന് പറയാം.
1: പോലീസിലെ ബാസ്കറ്റ്ബോൾ ജീവിതം എന്ന് പറഞ്ഞാൽ പോലീസിൽ ആ സമയത്ത് പോലീസിൽ ജോയിൻ ചെയ്ത ആൾക്കാരും എല്ലാവരും ഇവരെല്ലാവരും ഞങ്ങൾ ഒന്ന് യൂണിവേഴ്സിറ്റി ടീമിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു മാനസിക ഐക്യത്തിൽ കളിക്കാൻ ഉള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ടീമിൽ എടുക്കുന്ന സമയത്ത് ഡ്യൂട്ടി ഇല്ല, രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ടൂർണമെന്റ് പങ്കെടുക്കുക. അപ്പം അതിനുവേണ്ട ഡോക്ടർമാര് കോച്ചസ് അതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യണം. ഞങ്ങൾക്ക് പ്രാക്ടീസിന് പോകാൻ വേണ്ടി, ടൂർണമെന്റ് കളിക്കാൻ പോകാൻ വേണ്ടി എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ കേർപ്പാടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കോളേജിലാകുമ്പം ഈ പഠിത്തം എന്ന് പറയുന്ന ഒരു സംഗതി സെക്കൻഡറി ആയിട്ടാണ് ഞങ്ങൾ നോക്കിയിരുന്നെങ്കിലും പഠിത്തം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പോലീസ് വന്നപ്പോൾ അതും ഇല്ല, പഠിത്തം ഒഴിവാക്കി ഈ കളി മാത്രമേ ഉള്ളൂ,
0: ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കളി മാത്രമേ ഉള്ളൂ,
1: കളി മാത്രമേ ഉള്ളൂ. അതായിരുന്നു ഒരു 84 പോലീസിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തതാണ് ഞാൻ. ഒരു 93 ഒരു 10 വർഷത്തോളം ഞാൻ ടീമിൽ കളിച്ചു. അതിനുശേഷമാണ് ആക്റ്റീവ് ഡ്യൂട്ടിയിലോട്ട് പോയത്.
0: പോലീസിലിരുന്നപ്പം കേരള പോലീസിന്റെ ടീമിന് എന്തൊക്കെ വിജയങ്ങൾ നേടാൻ സാധിച്ചു?
1: കേരള പോലീസിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫെഡറേഷൻ കപ്പാണ് ഏറ്റവും കോമ്പറ്റന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ. അത് 2 തവണ വിൻ ചെയ്തിട്ടുണ്ട്, 1 തവണ തേർഡ് പ്ലേസ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കളിച്ചിരിക്കുന്ന സമയത്താണ് ഈ വന്നത്. പിന്നെ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് വിൻ ചെയ്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് ആണ് ഞങ്ങളുടെ ഒളിമ്പിക്സ്, അത് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലബ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ ഏറ്റവും കൊള്ളാവുന്ന ക്ലബ് എന്ന് പറയുന്നതാണ് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്യുന്ന ടീമാണ് ഏറ്റവും നല്ല ക്ലബ്. അത് 2 തവണ വിൻ ചെയ്തു, 1 തവണ തേർഡ് പ്ലേസ്
0: വന്നിട്ടുണ്ട്.
1: അത് 92 ആണെന്ന് എന്റെ ഓർമ്മ, 92. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിസ്മരിക്കത്തില്ല, കേരള പോലീസിലെ സി വി സണ്ണി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. സണ്ണി പിന്നീട് ബാങ്കിൽ പോയി ജോയിൻ ചെയ്തു. സണ്ണിയെപ്പോലെ ഒരു അത്രയും ബുദ്ധിമാനായ, സണ്ണിക്ക് 5 അടി 8 ഇഞ്ച് 5 അടി 9 ഇഞ്ച് ഒക്കെ ഉള്ളൂ, പക്ഷെ സണ്ണിയെപ്പോലെ ഒരു പ്ലെയറെ ഞാൻ എന്റെ ബാസ്കറ്റ്ബോൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര ബുദ്ധിമാനാണ്, അത്ര ചടുലമായ നീക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും സണ്ണിയാണ്. സണ്ണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണന്റ് ടീമിലെ 2-3 പേരൊക്കെ സണ്ണിയുടെ പുറകെ ഓടി നടക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ സണ്ണി എന്ത് ചെയ്യും എങ്ങനെയാന്ന് അറിയത്തില്ല. നല്ല ഷൂട്ടിംഗ് എബിലിറ്റി ഉണ്ട്, നല്ല ഇൻസൈഡ് ഗെയിം ഉണ്ട്, നല്ല ഔട്ട്സൈഡ് ഗെയിം ഉണ്ട്, നല്ല പാസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ ആ സമയത്ത് പോലീസ് ടീമിലുണ്ടായിരുന്നു. സണ്ണിയൊക്കെ എന്നെ കഴിഞ്ഞ് വളരെ ജൂനിയറാണ്. അപ്പൊ അതൊക്കെ പോലീസ് ഈ പറഞ്ഞ ഫെഡറേഷൻ വിൻ ചെയ്യാനായിട്ടൊക്കെ വളരെ സഹായമായി സണ്ണിയുടെ ഒരു കോൺട്രിബ്യൂഷൻ.
2: മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തിയ അഭിമുഖത്തിന്റെ 1-ാം ഭാഗമാണ് ഇതുവരെ കേട്ടത്. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

30 മണി കഴിഞ്ഞ 30 മിനിറ്റും 44 സെക്കൻഡും. പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. സ്വർണ നിറമുള്ള ഓർമ്മകൾ പോലെ മനസ്സിൽ നിൽക്കുന്ന ചില ഗാനങ്ങൾ. സ്വർണ എന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങളിലൂടെ സംഗീതത്തിൻ്റെ മധുരത്തിലേക്ക് ഒരു യാത്ര. കേൾക്കാം സ്വർണ ഗാനങ്ങൾ. അഗ്നിനക്ഷത്രം എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയ മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന ഒരു ഗാനം, സ്വർണമേഘത്തുകിലിൽ. ശശികല മേനോന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

അറിഞ്ഞോ അറിയാതെയോ മനസ്സിൻ്റെ കോണിൽ തൊട്ടുണർത്തുന്നൊരു മധുരഗാനം. യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ മധു ആലപ്പുഴയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകിയ സ്വർണ്ണച്ചിറകുള്ള പക്ഷി, ചിത്രം അറിഞ്ഞോ അറിയാതെയോ.

ചില നിമിഷങ്ങൾ ഓർമ്മകളിലെന്നും സ്വർണത്താലം പോലെ തിളങ്ങി നിൽക്കും. സ്വർണത്താലം പൊങ്ങും രാവിൽ. ചില നിമിഷങ്ങൾ എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രനും ചിത്രയും സംഘവും പാടിയ ഗാനം. പൂവച്ചൽ ഖാദർ എഴുതി, രാജസേനൻ സംഗീതം നൽകി.

പ്രണയത്തിൻ്റെ മധുരഭാവങ്ങൾ നിറഞ്ഞൊരു മനോഹര ഗാനം. സ്വർണ പുഷ്പശരം. യേശുദാസിൻ്റെ മധുരസ്വരത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകി. ചീഫ് ഗസ്റ്റ് എന്ന ചിത്രത്തിനു വേണ്ടി.

സ്വർണ ഗോപുരത്തിൻ്റെ പ്രൗഢിയും നർത്തകിയുടെ ചലനഭംഗിയും മനസ്സിൽ നിറയ്ക്കുന്നൊരു ഗാനം ഇനി കേൾക്കാം. സ്വർണ ഗോപുര നർത്തകി ശില്പം, ദിവ്യദർശനം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകി.

പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്ക് കേൾക്കാം ഓർമ്മകളിൽ ഇന്നും മധുരമായി തങ്ങി നിൽക്കുന്ന ഒരു മനോഹര ഗാനം, സ്വർണമുകിലി സ്വർണമുകിലി. എസ് ജാനകിയുടെ ഹൃദയസ്പർശിയായ ആലാപനം, പി ഭാസ്കരൻ്റെ മനോഹരമായ വരികൾക്ക് ജോൺസന്റെ സംഗീത മാധുര്യം. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലെ ഈ സുന്ദരഗാനം ഇനി കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വർണം എന്ന വാക്കിൽ തുടങ്ങി സ്വർണ ഓർമ്മകളായി മാറിയ ഗാനങ്ങൾ. ഈ മനോഹരമായ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ആദ്യ പാഠം എന്ന ചിത്രത്തിൽ എസ് ജാനകിയും ബ്രഹ്മാനന്ദനും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമ്മറിൻ്റെ സംഗീതം.